0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7998-87. മറ്റൊരു നമ്പർ 9846-7668-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: ഒരാൾ തള്ളിക്കളയുന്നതുകൊണ്ട്, ഒരാൾ ഉപേക്ഷിക്കുന്നതുകൊണ്ട്, ഒരാൾ ഇറക്കി വിടുന്നതുകൊണ്ട്, ഒരാൾ പരിഹസിക്കുന്നതുകൊണ്ട് ഒരാളുടെ സ്വപ്നത്തിന് വിലയില്ലാത്തതല്ല. സ്വയം തിരിച്ചറിയുന്ന സത്യങ്ങൾ, സ്വയം മനസ്സിലാക്കുന്ന മൂല്യം, അതിനുവേണ്ടി അവസാന നിമിഷം വരെ പൊരുതുക എന്നത് മനുഷ്യജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. എട്ടാമത്തെ തവണ നിങ്ങൾക്ക് എഴുന്നേക്കണമെങ്കിൽ ഏഴു തവണ നിങ്ങൾ വീണേ മതിയാവും. മൂന്ന് തവണ വീണപ്പോഴേ നിങ്ങൾ മതിയാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പിന്നീട് എഴുന്നേക്കാൻ കഴിയും? കാരണം എട്ടാമത്തെ ഊഴമാണ് നിങ്ങൾക്ക് എഴുന്നേൽക്കാനായി വിധിയും വിശ്വാസവും അല്ലെങ്കിൽ പ്രകൃതിയും ഒരുക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് എട്ടാമത്തെ തവണ എഴുന്നേക്കാനായി ഏഴ് തവണയും നിങ്ങൾ വീഴണം. മനോഹരമായ പല നോവലുകളും പല തവണ അതിന്റെ പ്രസാധകർ മടക്കി അയച്ചതിനു ശേഷമാണ് പിന്നീട് വിശ്വവിഖ്യാതമായ സാഹിത്യകൃതികളായി പരിണമിച്ചത്. അതുപോലെ പല കണ്ടുപിടുത്തങ്ങളും നടത്താനായി ശാസ്ത്രജ്ഞന്മാർ അനുഭവിച്ച ത്യാഗം, അതിനുവേണ്ടി ധനസമാഹരണത്തിന് സൗകര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട പ്രയാസങ്ങൾ, ഇതൊക്കെ സമാനതകളില്ലാത്തതായിരുന്നു. അതിൻ്റെയൊക്കെ പാതി വഴിയിൽ അവരുപേക്ഷിച്ചിരുന്നുവെങ്കിൽ നാം ഇന്ന് അനുഭവിക്കുന്ന പല വൈജ്ഞാനിക ചിന്തകളും അതുപോലെ നേട്ടങ്ങളും ഒന്നും അനുഭവിക്കുവാനാവുമായിരുന്നില്ല. അതുകൊണ്ട് എപ്പോഴും മറന്നുപോകരുത്, നമ്മുടെ ബാക്കപ്പ് ഊർജ്ജസ്വലമായിരിക്കണം. നമ്മുടെ ഉള്ളിലുള്ള ബാക്കപ്പ് ഒരിക്കലും തളർന്നു പോകരുത്. വീഴും തോറും എഴുന്നേൽക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അടിക്കും തോറും ആ അടിയുടെ വേദനയിൽ പുളഞ്ഞു പോകുമെങ്കിലും ആ പുളച്ചിലിന്റെ ആയുസ് നിമിഷം മാത്രമാക്കി ചാടി എഴുന്നേറ്റ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്കും നമ്മുടെ ലക്ഷ്യത്തിലേക്കും വളരെ വ്യഗ്രതയോടെ നടന്നു നീങ്ങാനാകണം. കാരണം വിജയം അവിടെയാണ് കാത്തിരിക്കുന്നത്. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നാരംഭിക്കും. സിംബാബ്വെക്കെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ഒന്നാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മന്ത്രിമാരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചതിന് ശേഷമായിരിക്കും റിപ്പോർട്ടിന് അന്തിമരൂപം നൽകുക. തിങ്കളാഴ്ച ബിൽ പാർലമെന്റിൽ പാസാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച സംഭവത്തിന് ശേഷം 2.5 മാസത്തിനിടെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഉൾപ്പെടെ നിരവധി നടപടികൾ സ്വീകരിച്ചതായി നരേന്ദ്രമോദി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ അധ്യയന വർഷം നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഥമ ഉത്തരവാദിത്തമെന്നും കഴിഞ്ഞ ദിവസം രാത്രി പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ച ഒരു ചെറിയ പ്രശ്നമല്ലെന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇത് വേദനാജനകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2024 പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. ഡൽഹി റൌസവന്യൂ കോടതി ഓഫീസർ അനുഗ്രോവർ ബാലികയുടെ കോടതിയാണ് പ്രത്യേക അതിവേഗ കോടതിയായി പ്രവർത്തിക്കുകയെന്ന് ഡൽഹി ഹൈക്കോടതി വിജ്ഞാപനത്തിൽ അറിയിച്ചു. തീസ് ഹസാരി കോടതിയിലെ മീഡിയ സെന്ററിന്റെ ചുമതല വഹിച്ചിരുന്ന ജഡ്ജി ബാലികയെ പ്രത്യേക ജഡ്ജിയായി റൌസവന്യൂ കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവരുടെ ശിക്ഷ വേഗത്തിലും കർശനമായും നടപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിജ്ഞാപനം വന്നത്. നീറ്റ് പരീക്ഷാക്രമക്കേടിനെതിരായ CJP സമരത്തിന് പിന്തുണ അറിയിച്ച് 26 ദിവസമായി തുടരുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്രസിംഗ് എന്നിവർ വാങ്ചുക്ക് കഴിയുന്ന ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചർച്ച നടത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. ഡെസ്ക് റിപ്പോർട്ട്.
1: ഭാര്യ ഗീതാഞ്ജലി ആക്മോയുടെ സാന്നിധ്യത്തിലാണ് വാങ്ചുക്ക് നിരാഹാരം അവസാനിപ്പിച്ചത്. ഒരിടത്തും അക്രമം അനുവദിക്കാത്ത രീതിയിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് വാങ്ചുക്ക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ സമഗ്ര പരിഷ്കരണങ്ങളും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ പരീക്ഷാക്രമക്കേടുകളിൽ ഉത്തരവാദിത്തം ഉറപ്പാക്കലും ആവശ്യപ്പെട്ടാണ് വാങ്ചുക്ക് കഴിഞ്ഞ മാസം 28 അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ച സോനം വാങ്ചുക്ക് പൂർണ്ണ ആരോഗ്യം കൈവരിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ദിനചര്യകൾ പാലിക്കണമെന്നും എത്രയും വേഗം പഴയ ശരീരഭാരം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.
0: രാജ്യതലസ്ഥാനത്തെ സുരക്ഷ പരിഗണിച്ച് രാവിലെ 7:30 മുതൽ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ 17 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. രാജീവ് ചൌക്ക്, മാണ്ഡി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമായിരിക്കുമെന്നും DMRC വ്യക്തമാക്കി. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും കേന്ദ്ര ഗവൺമെന്റ് സെക്രട്ടറിമാരെ നിയമിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന വിനീത് ജോഷിയെ പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായി നിയമിച്ചു. നരേഷ് പാൽ ഗാംഗ്വാറാണ് പുതിയ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: TK അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയാക്കി. ഭവന നഗരകാര്യ സെക്രട്ടറി

0: ആണ് നിയമനങ്ങൾക്ക് അംഗീകാരം നൽകിയത്.
1: സർട്ടിഫിക്കറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളല്ല വൈജ്ഞാനിക ആത്മവിശ്വാസത്തോടെ മനുഷ്യന് മുന്നേറാൻ വഴികൾ നിർമ്മിക്കുന്ന കേന്ദ്രമാണ് സർവകലാശാലകളെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 58 വർഷം പിന്നിടുന്ന സർവകലാശാലയുടെ പുരോഗതിയും പാളിച്ചകളും എന്തെല്ലാമാണെന്നും പരിശോധിച്ച് അത് പരിഹരിക്കാൻ ഭരണ നേതൃത്വം ശ്രമിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ചടങ്ങിൽ ടി വി ഇബ്രാഹിം എംഎൽഎ മുഖ്യാതിഥിയായി. ദേശീയ രാജ്യാന്തര മത്സരങ്ങളിൽ മെഡൽ നേടുന്ന കായിക താരങ്ങൾക്ക് സ്പോർട്സ് കൌൺസിൽ നൽകുന്ന പാരിതോഷിക കുടിശ്ശികയിൽ ആദ്യഘട്ടമായി 1.5 കോടി രൂപ അനുവദിക്കാൻ മന്ത്രി ഒ ജെ ജനീഷ് നിർദ്ദേശിച്ചു. 2019 മുതൽ കായിക താരങ്ങൾക്ക് നൽകേണ്ട പാരിതോഷികം മുടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിയുടെ നടപടി. ലോങ് ജംപ് താരം ആൻസി സോജന് പാരിതോഷിക ഇനത്തിൽ നൽകേണ്ട മുഴുവൻ കുടിശ്ശികയും ഉടൻ കൈമാറാനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കായിക അധ്യാപകർക്ക് നൽകുന്ന ജീവിരാജ അവാർഡിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ കായിക വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ് നിർദ്ദേശം നൽകി. അവാർഡ് നിർണയത്തിലെ അപാകം സംബന്ധിച്ച് കായിക അധ്യാപകർ നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. ഇന്നലെ അന്തരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ ഖബറടക്കം രാവിലെ 10 മലപ്പുറം തിരൂർക്കാട് മഹല്ല് ജുമാ മസ്ജിദിൽ നടത്തും. അരനൂറ്റാണ്ടിലേറെക്കാലം മതവിദ്യാഭ്യാസ രംഗങ്ങളിൽ സജീവമായി നിലകൊണ്ട ആലിക്കുട്ടി മുസ്ലിയാർ പട്ടിക്കാട് ജാമിയാനൂരിയയുടെ പ്രിൻസിപ്പലായും സമസ്തയുടെ അമരക്കാരനായും പ്രവർത്തിച്ചിട്ടുണ്ട്. വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അടക്കം പ്രമുഖർ അനുശോചനം അറിയിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ വിയോഗത്തിൽ അദ്ദേഹത്തോട് ആദരസൂചകമായി മുസ്ലിം ലീഗിന്റെ 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവച്ചു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമാണ് ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻരാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ എം കെ റാം വീണ്ടും അറസ്റ്റിലായി. എസ് സി എസ് ടി കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി അനുമതി നൽകിയതോടെയാണ് റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. ഇയാളെ കണ്ണൂർ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച റാമിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നെങ്കിലും അറസ്റ്റിലെ പിഴവ് ചൂണ്ടിക്കാട്ടി കോടതി ഇയാളെ വിട്ടയക്കുകയായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സിംബാബ്വെക്കെതിരായ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഹരാരയിൽ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. സിംബാബ്വെ ഉയർത്തിയ 126 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 ഹരാരയിലാണ്. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്കോയിൽ പ്രൌഢോജ്വല തുടക്കം. രാജ്ഞി കാമില, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആന്റി ബർണം, കോമൺവെൽത്ത് സ്പോർട്സ് പ്രസിഡന്റ് ഡൊണാൾഡ് റുക്കാരെ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3-ാം രാജാവ് ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 10 ദിവസത്തെ കായികമേളയിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി പി ഐ ബി കാസർകോട്ട് മാധ്യമശില്പശാല സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബുമായി ചേർന്ന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. പി ഐ ബി കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷനായിരുന്നു. പി ഐ ബി കൊച്ചിയുടെയും കൊച്ചി ആൾ ഇന്ത്യ റേഡിയോയുടെയും ഡയറക്ടർ കെ ധന്യാസനൽ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച സത്യനാരായണ ബളേരി, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം ഒ വർഗീസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പദ്ധതികൾക്ക് ജനപ്രതിനിധികളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് കെ നീലകണ്ഠൻ എം എൽ എ പറഞ്ഞു. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരുടെ പരിശീലന പരിപാടി കാസർകോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷക സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, മുൻ മെമ്പർ അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്നലെ രാവിലെയായിരുന്നു അന്വേഷണ സംഘം പി എസ് പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. നരേന്ദ്രമോദി ഗവൺമെന്റിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ബി ജെ പി കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ഇന്ന് ബഹുജന റാലി സംഘടിപ്പിക്കും. വൈകിട്ട് അരയിടത്ത് പാലം മുതൽ മുതലക്കുളം വരെയാണ് റാലി. മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അമീബിക് മസ്തിഷ്കജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത്. ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ ഇന്ന് രാജ്യവ്യാപകമായി പഠിപ്പ് മുടക്കും. വൈകിട്ട് 6 മുതൽ തിരുവനന്തപുരം മാനവീയം വീഥിയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുമെന്ന് എസ് എഫ് ഐ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്ര മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷ

0: നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. സിംബാബ്വെക്കെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി.

0: പതിരും.
1: ചേട്ടാ, നമ്മുടെ ശിവനാഥന് ജീവവും കൂടെ ഒരു ബൈക്ക് പോന്നു.
2: അതിനെന്താ രണ്ടുപേർക്ക് ഒരു ബൈക്ക് പോയിക്കൂടായോ?
1: അല്ലേ, അത് കൊള്ളാം. ഇലക്ഷൻ കാലത്ത് അവർ രണ്ടുപേരും കൂടെ പരസ്യമായിട്ട് വഴക്കിട്ടവരല്ലയോ?
2: അതെ, ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇനി അവര് തമ്മിൽ ഉടക്കം നടക്കണമെന്നാണോ തന്റെ ആഗ്രഹം?
1: എന്നാലും വഴക്കടിച്ച സമയത്ത് എന്തൊക്കെയായിരുന്നു പരസ്പരം പറഞ്ഞത്? അവസാനം അടിയുടെ വക്കീൽ എത്തിയപ്പോ സദാനന്ദൻ ആ പിടിച്ചു മാറ്റിയത്.
2: വോട്ടെണ്ണൽ നടക്കുന്നതിന് മുമ്പ് തന്നെ അവരൊന്നായി ഒരുമിച്ച് പോയി സ്മാരടിക്കാനും തുടങ്ങി.
1: രഘുവിന്റെ ഭാര്യയും ശിവനാഥന്റെ ഭാര്യയും തമ്മിൽ കണ്ടാൽ മിണ്ടത്തില്ലായിരുന്നു.
2: അവരിപ്പോഴും പിണക്കത്തിലായിരിക്കും. ആണുങ്ങൾ പെട്ടെന്ന് മറക്കും, പെണ്ണുങ്ങൾ അങ്ങനല്ല.
1: അത് ശരിയാ. ആദ്യം ആര് മിണ്ടണമെന്ന് കരുതി മോന്തയും വീർപ്പിച്ചോണ്ട് അങ്ങ് നടക്കും.
2: വഴക്ക് കടന്നതിന്റെ പിറ്റേ ദിവസം ഞാൻ ശിവനാഥനെ കണ്ടായിരുന്നു. എന്തിനാ വഴക്കിന് പോയെന്ന് ചോദിച്ചപ്പോഴേ അവൻ ഇന്ന് ചിരിച്ച്.
1: രഘു കൂടെ വന്നപ്പോ ഞാനും ചോദിച്ച്, അവൻ കുനിഞ്ഞിരുന്ന് ചിരിച്ചു കള്ളന്.
2: ഇനി ഇലക്ഷൻ വരുമ്പോ അവന്മാര് തമ്മിൽ ഉടക്കും, നോക്കിക്കോ.
1: ഇനി അങ്ങനെ വഴക്കിട്ട ഒരു ചെറിയ വടി വെട്ടിക്കൊണ്ടുവന്ന് നാല് കാച്ച് രണ്ടെണ്ണത്തിനും കൊടുത്തു വിടണം.
2: എന്ന് വിചാരിച്ച് പഴയതുപോലെ കത്തിക്കുത്തും വെട്ടുമൊന്നും ഇപ്പം ഇല്ലല്ലോ.
1: അത് ശരിയാ. പണ്ട് മതില് ബുക്ക് ചെയ്യുന്നതിനെ കുറിച്ച് വഴക്ക്, തോരണം പൊട്ടിച്ചു കളയുന്നതിന് വഴക്ക്, റിസൾട്ട് വന്ന് ജയിച്ച പാർട്ടിക്കാര് ജാഥാ നടത്തുമ്പോ വഴക്ക്.
2: ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ കഴിയുള്ളവരാരുവേ ഈ വഴക്കിനും വയ്യാവലിക്കൊന്നും പോകത്തില്ല. ആ വാസുദാ, എല്ലാരും പിരിഞ്ഞോ?
3: ആ പിരിഞ്ഞമ്മാവാ. ദൂരെയുള്ള ബന്ധുക്കളാരും കർമ്മത്തിന് വന്നില്ല.
1: ഇന്നത്തെ കാലത്ത് മരണവീട്ടിൽ പോകാൻ തന്നെ ആർക്കും സമയമില്ല.
2: എന്നാലും സുഹൃത, എന്തിനായിരിക്കും ഈ ശേഖരൻ ആത്മഹത്യ ചെയ്തത്?
3: അമ്മാവാ, പലരും ഈ ചോദ്യം തന്നെ എന്നോട് ചോദിക്കുന്നത്.
1: നീ തൊട്ട അയലത്തുകാരനായതുകൊണ്ടാ ചോദിക്കുന്നത്?
2: സാമ്പത്തിക കാര്യങ്ങളൊന്നുമില്ല, ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത അസുഖമൊന്നുമില്ല. മക്കളുടെ കാര്യമോ ഭാര്യയുടെ കാര്യമോ ഒന്നും ഓർത്ത് നിരാശപ്പെടാൻ ശേഖരൻ കല്യാണവും കഴിച്ചിട്ടില്ല.
1: എല്ലാവർക്കും ഒരു സഹായി ആയിരുന്നു ശേഖരന്.
2: ഒരുപാട് പേർക്ക് സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട്. കാശ് തിരികെ കൊടുക്കാനുള്ളവരോട് ഒരിക്കലും അവൻ കയർത്ത് സംസാരിച്ചിട്ടുമില്ല.
3: അമ്മാവാ, ഇത് ശേഖരൻ ബോധപൂർവം ചെയ്തതാ. മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് തന്നെ മേപ്പടിയാൻ മുറിയൊക്കെ വൃത്തിയാക്കി ചായക്കടയിലെ പറ്റൊക്കെ തീർത്ത്.
2: അകലെയുള്ള ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയതായിട്ട് ഞാൻ അറിഞ്ഞു.
1: ചിലരൊക്കെ പറയുന്ന നോട്ടടവെക്കാൻ കൊടുത്തത് പാളി പോയിട്ടാന്ന.
2: കടം കൊടുത്ത കാശിന് പരിസരം മേടിക്കാത്ത ശേഖരനാണോ അടവെക്കാൻ പോണത്? ആൾക്കാർക്ക് എന്തോ പറയാൻ വയ്യാത്ത.
1: വീട്ടിലുള്ളവരുമായിട്ട് ഏതെങ്കിലും വിഷയത്തിൽ സംസാരിച്ച് ഉടക്കി കാണുമായിരിക്കും.
3: വഴക്കോ? ഫസ്റ്റ് സന്ധ്യക്ക് അമ്പലത്തിൽ നിന്ന് ശേഖരം വന്ന സ്വന്തം മുറി കയറിയിരുന്ന് പത്രം വായിക്കും. രാത്രിയിലാ പത്ര വായന. ഭക്ഷണ സമയത്ത് വിളിക്കും, പോയി കഴിക്കും. അതാ രീതി.
2: ഈ ഒറ്റയ്ക്ക് താമസിക്കുന്നതിന്റെ വേദന പുള്ളിക്കാരന്റെ മനസ്സിൽ കാണും.
3: അത് ശരിയാ അമ്മാവാ. ചിലപ്പോ ഇനി ഒരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആരും വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും.
1: അവർക്ക് അതിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞു കാണും.
2: ഇതൊക്കെ നിങ്ങൾ ഊഹിച്ചു പറയുന്നതല്ലയോ. മനുഷ്യ മനസ്സ് എപ്പോൾ എങ്ങോട്ടൊക്കെ സഞ്ചരിക്കുമെന്ന് ആർക്കും പറയാനൊക്കത്തില്ല.
1: അതേസമയം അവന്റെ മൂത്ത ചേട്ടൻ ഒരുത്തനുണ്ടല്ലോ, മുരളി. കടവും കടത്തിന്റെ പുറത്ത് കടവോ?
2: അവന്റെ ഭാര്യയ്ക്കും മരുന്നിന് തന്നെ ഒരു മാസം 10,000-12,000 രൂപ വീതം വേണം. ചികിത്സിച്ചിട്ട് ഫലമുണ്ടോ? അതുമില്ല.
3: ബാങ്കിന് ജപ്തി നോട്ടീസ് ഒക്കെ വന്നായിരുന്നു അമ്മാവാ.
2: പക്ഷേ അപ്പോഴും അവൻ ചിരിച്ച് സന്തോഷിച്ച് നടക്കുന്നത്. അവന് തൂങ്ങിച്ചാണോന്ന് തോന്നിയതുമില്ല. ഒരു മാസത്തിന് മുമ്പ് ഒരു മാവം വേറോടെ വിഴുത് അവന്റെ വീടിന്റെ മുറ്റ മേളിൽ വീണു.
3: ഞാനും കൂടി പോയിട്ടല്ലയോ അമ്മാവ ആ പൊട്ടിയ ഓടും കഴുക്കോലും ഒക്കെ പെറുക്കി മാറ്റിയത്. അന്നേരവും മുരളിച്ചേട്ടൻ നല്ല ചുണയാട്ട് നിന്ന കാര്യങ്ങളെല്ലാം നടത്തിയവനാ.
1: എന്ത് വന്നാലും നേരിടാനുള്ള ശക്തി ചിലരുടെ മനസ്സിനെ കാണും. അവരാ മിടുക്കര്. ചിത്തത്തിന് ശക്തി വന്നാൽ ജീവിത സമരം വിജയിക്കും.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ റേഡിയോ 91.2 ഓൺ ആട്ടേറ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പം ഇന്ന് ജൂലൈ ഇരുപത്തിനാല് വെള്ളിയാഴ്ചയാണ്. ജൂലൈ 24 വെള്ളിയാഴ്ചയുടെ പ്രത്യേകത നമ്മൾ ഇന്നത്തെ ദിവസം പറയുമ്പോൾ, ഇന്ന് വളരെ നമ്മളുടെ ചൈൽഡ്ഹുഡൊക്കെ വളരെയധികം മനോഹരമാക്കിയ നമ്മളുടെ ആദ്യത്തെ ഫ്രണ്ട്സ് എന്നൊക്കെ പറയാവുന്ന തന്നെ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന നമ്മളുടെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. മറ്റാരും അല്ല, ഇന്ന് നമ്മളുടെ കസിൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് നാഷണൽ കസിൻസ് ഡേ കൂടിയാണ് കേട്ടോ. അങ്ങനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നാഷണൽ കസിൻസ് ഡേ ആണ്. നമുക്ക് സ്കൂൾ ഫ്രണ്ട്സ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ലൈഫിൽ വരുന്ന ഫ്രണ്ട്സ് ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരേ ഉള്ളൂ, അതിന് മറ്റാരും അല്ല, അത് കസിൻസ് തന്നെയാണ്. നമ്മളുടെ വെക്കേഷൻ സമയങ്ങളിൽ, അല്ലെങ്കിൽ നമുക്ക് വളരെയധികം കൂട്ടുകാരായിട്ട് ആദ്യം എത്തുന്നത്, ഇപ്പോൾ നമ്മൾ അമ്മ വീട്ടിലൊക്കെ പോയിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മളുടെ കൂടെ കളിക്കാനും നമ്മളുടെ കൂടെ ഓരോ കുസൃതികൾ കാണിക്കാനും ഒക്കെ ഒരുമിച്ച് കുഴപ്പം ഉണ്ടാക്കാനും ഒക്കെ നമ്മളുടെ കൂടെ കൂടുന്ന ആളുകളാണ് ഈ കസിൻസ് എന്ന് പറയുന്നത്. ഫാമിലി ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു റീയൂണിയൻ വൈബൊക്കെയാണ് അവിടെയല്ലേ. അപ്പോൾ കസിൻസ് ഇല്ലാത്ത ഹോളിഡേയ്സ് എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടുണ്ടോ? സമ്മർ വെക്കേഷൻസ് സ്റ്റോറീസ് കാണും, ഒളിച്ചോടി കളിച്ച ഗെയിംസ് കാണും, വീട്ടിലെ എൽഡേഴ്സിനെ തന്നെ അവോയ്ഡ് ചെയ്ത് പോയ കുറേ ഒരുപാടധികം ഫൺ കാര്യങ്ങളൊക്കെ കാണും. അങ്ങനെ ഒരുപാട് നമ്മൾ ഫ്രണ്ട്സിനെ നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. പക്ഷെ കസിൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ വരുന്ന ഒരു വിധി പോലാണ്. അതായത് ചൈൽഡ്ഹുഡിൽ നമ്മുടെ ഒരു ക്രൈം പാർട്ണർ, നമ്മളുടെ ഒരു സീക്രട്ട് കീപ്പർ, നമ്മളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, എല്ലാം ഒന്നിച്ചൊരു സിംഗിൾ പാക്കേജാണ് കസിൻസ് എന്ന് പറയുക അല്ലേ. അങ്ങനെ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട്സും നമ്മളുടെ മോട്ടിവേറ്ററൊക്കെ ആകാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കളിക്കൂട്ടുകാരനൊക്കെ, ആദ്യത്തെ കളിക്കൂട്ടുകാരൻ എന്നൊക്കെ പറയുന്നത് തന്നെ നമ്മളുടെ കസിൻസ് ആകാം. ഈ അമ്മ വീട്ടിലൊക്കെ പോയി നിൽക്കുമ്പോഴാണ് നമ്മുടെ കസിൻസിൻ്റെ ഇടയിലൊക്കെ കാണുന്നതാണ് ഗോസ്റ്റ് സ്റ്റോറീസ്, പ്രേതങ്ങളെ പറ്റിയിട്ടുള്ള കഥകളൊക്കെ ഇരുന്ന് പറയുക, മറ്റുള്ള നമ്മുടെ കൂടെയുള്ള മറ്റുള്ള കുട്ടികളെ നമ്മൾ പേടിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ കൂടുതൽ കുസൃതികൾ ചെയ്യുന്നത് നമ്മൾ കസിൻസിൽ കൂടെ ആയിരിക്കും അല്ലേ. അതായത് ചൈൽഡ്ഹുഡിലൊക്കെ ചെയ്ത, നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ ചെയ്ത വളരെയധികം വലിയ കുസൃതികളെന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആദ്യമായിട്ട് നമ്മൾ വഴക്കുണ്ടാക്കുകയും അല്ലെങ്കിൽ നമ്മൾ കുസൃതികൾ കാണിക്കുകയൊക്കെ ചെയ്യുന്നതിന് നമ്മളുടെ അച്ഛനെയോ അമ്മയുടെയോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന് അടി കൊള്ളുന്നതിനും ഒരു പാർട്ണറായിട്ടൊക്കെ വന്നത് ഈ കസിൻസൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പാസഞ്ചേഴ്സിനോട് ഇന്ന് ചോദിക്കാനുള്ള ചോദ്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കസിൻ ആരാണ് എന്നുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന ഒരു മറക്കാനാകാൻ വയ്യാത്ത ഒരു ഹെൽപ്പ് എന്താണ് അവരിൽ നിന്ന്, ഈ ഒരു ചോദ്യമാണ് നമ്മളിന്ന് പാസഞ്ചേഴ്സിൻ്റെ മുമ്പിൽ വെക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കസിൻ ആരാണെന്ന് പറയാൻ കിട്ടുന്ന ആ ഒരു അവസരമാണ്. അവരോട് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാതെ പോയിട്ടുണ്ടെങ്കിൽ അതുകൂടി പറയാനുള്ള അവസരമാണ് കേട്ടോ. അപ്പം ആ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544704912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ ഫേവറേറ്റ് കസിൻ ആരാണെന്നും നിങ്ങൾ ഒരുമിച്ച് ചിലവഴിച്ച സമയങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞോളൂ. നമ്മുടെ ജീവിതത്തിൽ ഈ പലരും ഇങ്ങനെ വന്നു പോകും. പക്ഷേ ചൈൽഡ്ഹുഡ്, നമ്മുടെ ബാല്യകാലത്ത് നമ്മുടെ ആ ഒരു മെമ്മറീസ് ഷെയർ ചെയ്തവർ, നമ്മളുടെ കസിൻസ്, അവർ നമ്മളുടെ പാസ്റ്റാണ് അല്ലെ, പ്രസൻറ്റും ആണ്, ചിലപ്പോൾ നമ്മുടെ ഫ്യൂച്ചറും ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് ഈ ഒരു നാഷണൽ കസിൻസ് ഡേയിൽ സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്യുന്നതിനും വലിയ കാര്യം ഒരു സിമ്പിൾ മെസ്സേജ് അയച്ചിട്ട് നമ്മളുടെ ആ ദിവസങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ഒന്ന് ചുമ്മാതെ നിങ്ങളുടെ ആ ഒരു കസിനോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആ മറന്നുപോയ ആ ഒരു നിമിഷങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് തിരിച്ചു കിട്ടാനൊക്കെ വളരെയധികം പ്രത്യേകിച്ച് ഹെൽപ്പ് ചെയ്യുന്നൊരു സമയം കൂടിയായിരിക്കും. നമ്മൾ മറന്ന ചിലപ്പോൾ മെമ്മറീസിനെ പോലും നമ്മൾ ഓർമ്മിപ്പിക്കുന്നവരുണ്ട്. നീ ഓർമ്മയുണ്ടോ മൊമെൻസൊക്കെ, അല്ലെങ്കിൽ
പഴയ കഥകളൊക്കെ ഇങ്ങനെ തുറന്നു പറയുന്നത്, നമ്മളെ കേൾക്കാൻ അറിയുന്നത്, ഒരു ചൈൽഡ്ഹുഡ് ഡയറിയാണ്. ചിലപ്പം ഈ നമ്മുടെ പഴയ ആൽബത്തിലൊക്കെ ഇങ്ങനെ നമ്മുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ മറിച്ചു നോക്കുമ്പം നമ്മൾ ഇവരുടെ കൂടെ നിന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഓർമ്മയായിട്ട് നമുക്ക് വരുന്നത്. അല്ലെങ്കിൽ ആ ഒരു സമയം നമുക്ക് കൂടുതൽ ഓർക്കാൻ പറ്റുന്നത് ഇവരിൽ കൂടെയായിരിക്കും. ചിലപ്പോൾ ഈ ഫാമിലി ഫംഗ്ഷൻസിനൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്നതും അങ്ങനെ, അല്ലെങ്കിൽ പഴയ പഴയ സൗഹൃദ കഥകളൊക്കെ പറയുമ്പോഴും പഴയ ഫോട്ടോകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ കളിയാക്കുന്നതും എല്ലാം ഇവരിൽ കൂടെ ഉള്ളൊരു ഓർമ്മയാണ് അല്ലേ. അതുകൊണ്ട് ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ സ്കൂൾ എത്തുന്നതിന് മുമ്പ് നമുക്ക് കിട്ടുന്ന ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഈ കസിൻസ് എന്ന് പറയുന്നത്. ചിലർക്കെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു ഈ ഒരു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കസിൻസുമായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ടെന്ന് പറയുന്നത് കുറേയധികം ദൂരത്തേക്ക് പോകുമ്പം വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്ഫുള്ളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതും ചിലപ്പം ഇങ്ങനെ വരുന്നവരായിരിക്കാം. അപ്രതീക്ഷിതമായിട്ട് നമ്മളുടെ ലൈഫിൽ ഇങ്ങനെ വിധി പോലെ ആ നീ വന്നു എന്ന് നമ്മുടെ അടുത്ത് പറയുന്ന ആ ഒരു ആളുകളാണ് ഈ കസിൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വെക്കേഷനൊക്കെ നമ്മളുടെ ഈ അമ്മ വീട്ടിലൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട കസിൻസ് അങ്ങോട്ട് വന്നില്ലെങ്കിൽ നമുക്കങ്ങോട്ട് ഒരു ഒരു സുഖം കിട്ടത്തില്ല അല്ലേ. ഭയങ്കര ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ഒരു ചെറിയൊരു വിഷമം ആയിരിക്കും, മനസ്സിനകത്തൊരു തട്ടലായിരിക്കും. പക്ഷെ ആളിനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആ നീ വന്നു എന്നാൽ പിന്നെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ചെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ നമ്മുടെ മൂഡ് മാറ്റുന്നതും ബാക്കി ഷടപടേ ഷടപടേ ഷടപടേ എന്ന് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതും കളിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ മറ്റുള്ള കുസൃതികൾ കാണിക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതായിരിക്കോട്ടെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാവുമ്പം ഈ കഥ പറയാനായിട്ട് ആളുകളെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മളിരുന്ന് ഒരേ കഥ പറച്ചിലായിരിക്കും അല്ലേ. അതൊരു സമയം എത്തുമ്പം ചിലപ്പോൾ നമ്മളിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു, പണ്ട് നമ്മൾ ദാണ്ടപ്പുറത്ത് കളിക്കാൻ പോകും അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ചെയ്ത കുസൃതികളോ കാര്യങ്ങളോ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളായിരിക്കും. പിന്നീട് നമ്മൾ കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞതുപോലെ കഥ പറച്ചിലൂടെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കഥ കേട്ടൊക്കെ ഇരുന്ന് പോകും. അപ്പം എത്ര മനോഹരമായിരുന്നു ആ ഒരു നിമിഷങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു എന്താ മനോഹരമായിട്ടുള്ള ആ ഒരു നിമിഷങ്ങളൊക്കെ എത്ര വളരെ നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നത് കുറേ കൂടെ ദൂരം അങ്ങോട്ട് കഴിയുമ്പോഴേക്കായിരിക്കും. നമുക്ക് അത്രത്തോളം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മളുടെ ബാല്യകാലം മനോഹരമാക്കാനൊക്കെ നമ്മളുടെ കസിൻസൊക്കെ നമ്മളുടെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും അല്ലേ. നമുക്ക് ഇപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ഒത്തുകൂടുന്നത് എന്തെങ്കിലും ഫാമിലി ഫങ്ഷൻസ് കാര്യങ്ങൾ വരുമ്പോഴായിരിക്കും. അപ്പോഴും അവരുടെ ഒരു സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ ഒന്ന് എനർജറ്റിക് ആയിട്ട് നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. എല്ലാ ഫാമിലിയിലും കാണും നമുക്ക് വേണ്ടപ്പെട്ട നമ്മളുടെ പ്രിയപ്പെട്ട ഒരു കസിൻസ് എന്ന് പറയുന്നത് എല്ലാ ഫാമിലിയിലും കാണും. നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ, നമുക്ക് സംസാരിക്കാൻ, നമുക്ക് നമ്മളുടേതായിട്ടുള്ള സ്പേസ് കാണിക്കാനൊക്കെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ കൂടെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് നമ്മളുടെ കസിൻ എന്ന് പറയാം. അപ്പം ഈ ഒരു കസിൻസിൻ്റെ ദിനത്തിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട, എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള, എല്ലാവർക്കും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ എന്ത് കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരുപാട് കുസൃതികൾ കാണിച്ചിട്ടുള്ള, ഒരുപാട് ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഷെയർ ചെയ്തിട്ടുള്ള കസിൻസ് എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഇന്ന് അവരെ കുറിച്ച് പറയാനായിട്ടുള്ളൊരു ദിവസമാണ്. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് കസിൻ ആരാണ്? നിങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്ത മൊമെൻറ്റ്സ്, ഏറ്റവും നല്ല മൊമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9 4 4 7 0 0 9 1 2. ഇത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ. നമുക്ക് ആകാശവാണി വാർത്തകൾക്ക് ശേഷം തിരികെ എത്താം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുശയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി DRDO. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശനമായ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ രണ്ടര മാസത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു.
1: लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक वीत कदम उठाए गए, गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का एक वर्ष बर्बाद न हो. सरकार ने अभी कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाए इसका प्रबंध किया.
0: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ്, വാങ്ചുക്കിന്റെ ഭാര്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് സമരം അവസാനിപ്പിച്ചത്. ദീർഘമായ ചർച്ചകൾക്ക് ശേഷമാണ് നിരാഹാരം അവസാനിപ്പിച്ചതെന്നും ഒരിടത്തും ഒരു തരത്തിലുമുള്ള അക്രമവും ഉണ്ടാകാൻ പാടില്ലെന്ന കാര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും വാങ്ചുക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പരിഷ്കരണം, പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തുടങ്ങിയ വിഷയങ്ങളിൽ കഴിഞ്ഞ മാസം 28 വാങ്ചുക് നിരാഹാര സമരം ആരംഭിച്ചത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. റൌസ് അവന്യൂ കോടതിയിലെ അനു ഗ്രോവർ ബാലികയുടെ കോടതിയെ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതിയായി പ്രവർത്തിക്കാൻ നിയോഗിച്ചതായി ഹൈക്കോടതി അറിയിച്ചു. ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 480 സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ മരവിപ്പിച്ചതായി ഡൽഹി പോലീസ്. തെറ്റായ അവകാശവാദങ്ങളിലൂടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഈ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ പങ്കാളികളായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. ഇത്തരം വിവരങ്ങൾ വിശ്വസിക്കുകയോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ 17 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. എന്നാൽ രാജീവ് ചൌക്ക്, മാണ്ടി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നിവിടങ്ങളിൽ ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമായിരിക്കുമെന്ന് DMRC വ്യക്തമാക്കി. ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധമെന്ന അവകാശവാദത്തോടെ സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. വൈറലായ വീഡിയോ യഥാർത്ഥത്തിൽ ജഗന്നാഥ്പുരി രഥയാത്രയിലേതാണെന്നും ജന്തർ മന്ദറിലെ പ്രതിഷേധവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബൊലോജാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ റൊമാനിയ വ്യാപാര ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
2: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് രാഷ്ട്രപതി ദ്രൌപദി മുർമു റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ ഇന്നലെ എത്തിയത്. ബുക്കാറസ്റ്റിലെ കൊട്രോസിനി കൊട്ടാരത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. റൊമാനിയൻ പാർലമെന്റ് ഇന്ന് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സെനറ്റ് പ്രസിഡന്റ്, ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ്, നാഷണൽ വില്ലേജ് മ്യൂസിയം എന്നിവിടങ്ങളും ശ്രീമതി മുർമു സന്ദർശിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കായികം എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയും റൊമാനിയയും 3 കരാറുകളിൽ ഒപ്പുവച്ചു. ബുക്കാറസ്റ്റിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും റൊമാനിയൻ പ്രസിഡന്റ് നിക്കോസ് ദാനും തമ്മിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുതാര്യവും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ബഹുമുഖ വ്യാപാര സംവിധാനമാണ് ഇന്ത്യക്കുള്ളതെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ. ജനീവയിൽ നടന്ന ലോക വ്യാപാര സംഘടനയിലെ ഇന്ത്യയുടെ 8-ാമത് വ്യാപാര നയ അവലോകനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ താരിഫ് പരിഷ്കാരങ്ങൾ, കസ്റ്റംസ് ലളിതവൽക്കരണ നടപടികൾ, സ്വതന്ത്ര വ്യാപാര കരാർ എന്നിവ ആഭ്യന്തര വികസന ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുമെന്നും ശ്രീ അഗർവാൾ പറഞ്ഞു. ദീർഘദൂര ഉപരിതല വായു മിസൈലായ കുശയുടെ ആദ്യ പരീക്ഷണ പറക്കൽ DRDO വിജയകരമായി പൂർത്തിയാക്കി. ഒഡീഷ തീരത്തുള്ള APJ അബ്ദുൾ കലാം ദ്വീപിൽ നിന്നാണ് പരീക്ഷണ പറക്കൽ നടത്തിയത്. പോർ വിമാനങ്ങൾ, മിസൈലുകൾ, ആളില്ലാ വിമാനങ്ങൾ, വിപുലമായ പരിധിയിലും ഉയരത്തിലുമുള്ള വിവിധതരം വ്യോമ ഭീഷണികളെ നേരിട്ട് നശിപ്പിക്കാൻ കുശ മിസൈൽ സംവിധാനത്തിന് ശേഷിയുണ്ട്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. കേരളത്തിൽ ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കും. ഇതിനായി 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. നെല്ല് സംഭരണം, പൊതുവിതരണം എന്നിവയിൽ രാജ്യത്തെ തന്നെ മികച്ച മാതൃകകൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി മന്ത്രി അനൂപ് ജേക്കബ് ആന്ധ്രാപ്രദേശ് ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തി. വിജയവാഡയിലെത്തിയ മന്ത്രി കർഷക സേവാ കേന്ദ്രവും അരിമില്ലും സന്ദർശിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പഴക്കമേറിയ കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: പഴക്കം എത്രയെന്ന് നിശ്ചയിക്കാൻ സാധിക്കാത്ത കിഴക്കേ ഗോപുരം മഴയും വെയിലുമേറ്റ് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത്. വാസ്തുവിദഗ്ധൻ വേഴാപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം ഒരു മഹാക്ഷേത്രത്തിന്റെ നിർമ്മാണ വൈദഗ്ധ്യത്തോടെയാണ് ഗോപുരം നവീകരിക്കുക. 8 കോടി രൂപയോളം കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിന് ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഹെലിപ്പാഡ് ഉൾപ്പെടെയുള്ള പാർക്കിംഗ് സംവിധാനം ആരംഭിക്കാനാണ് ആലോചിക്കുന്നത്.
0: 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായി. അരീനയിൽ നടന്ന പ്രൌഢ ഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ ബ്രിട്ടീഷ് രാജ്ഞി കാമില്ലയുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3-ാമൻ രാജാവ് ഗെയിംസിന് തുടക്കം കുറിച്ചു. 10 ദിവസത്തെ മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. 126 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘത്തെ ഇന്ത്യൻ പതാകയേന്തിയ മീരാഭായ് ചാനുവും ലോവ്ലിന ബോർഗെയ്ൻഹോനും മാർച്ച് പാസ്റ്റിൽ നയിച്ചു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. 126 റൺസ് എന്ന വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. വൈഭവ് സൂര്യവംശി 19 പന്തിൽ 50 റൺസ് നേടി. പരമ്പരയിലെ 2-ാമത്തെ മത്സരം നാളെ ഹരാരയിൽ നടക്കും. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും പുതിയ സെക്രട്ടറിമാരെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. നരേഷ് പാൽ ഗംഗ്വാറാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. വിനീത് ജോഷിയെ പഞ്ചായത്ത് രാജ് സെക്രട്ടറിയായും TK അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. കേശവചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിർബന്ധിത തൊഴിൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഫലപ്രദമായി തടയുന്നതിൽ പരാജയപ്പെട്ട 60 രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ട്രേഡ് ആക്ടിലെ സെക്ഷൻ 301 പ്രകാരമാണ് പുതിയ തീരുവ ഈടാക്കുന്നത്. ഇന്ത്യ, കാനഡ, UK, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കാണ് 10% നിരക്ക് ബാധകമാകുന്നത്. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ വർധന. ബ്രന്റ് ക്രൂഡ് വില 6.8% ഉയർന്ന് $100, WTI ക്രൂഡ് വില 5.7% ഉയർന്ന് ബാരലിന് $92 എത്തി. ഗുജറാത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു. സൂറത്ത്, വൽസാദ് ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. പൂനെയിലേക്കും കൊങ്കൺ മേഖലയിലേക്കും പോകുന്ന വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുശയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി DRDO. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കസിൻസിനെ പറ്റിയിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള നമ്മളുടെ ആദ്യത്തെ സീക്രട്ട് കീപ്പറും നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട്സും നമ്മളുടെ കൺഫ്യൂഷൻ പാർട്ട്നേഴ്സും ഒക്കെ ആയിട്ടുള്ള കസിൻസിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഇന്നിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് കസിൻസ് ആരാണെന്നും അവരുമായിട്ട് പങ്കുവെച്ച് നിങ്ങളുടെ നല്ല മൊമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ഇന്ന്. വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9444709912 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് കസിൻസ് ആരാണെന്നും അവരുമായിട്ട് ഷെയർ ചെയ്ത ഏറ്റവും നല്ല മൊമെൻറ്റ്സ് ഏതാണെന്നും ഒന്ന് നമ്മളുമായിട്ട് പങ്കുവെക്കുക. അതായത് എല്ലാവരും ഡൗട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ കസിൻസ് ഒന്നും ഒട്ടും മറക്കത്തില്ല. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും നമ്മളുടെ എക്സാമിനേഷൻ ടൈമിൽ. ചിലപ്പോൾ കാണും ഒരേ ഫാമിലിയിൽ ഒരേപോലെ 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഒക്കെ പഠിക്കുന്നവർ ഒരേപോലെ കാണും അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളുടെ ആ ഒരു ടെൻഷനൊക്കെ മനസ്സിലാക്കാനും ആ ഒരു ടെൻഷനൊക്കെ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കാനും ഒക്കെ ഒരാൾ ഉണ്ടെങ്കിൽ വളരെയധികം നന്നായിരിക്കുമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിട്ടില്ലേ. ആ ഒരു സമയത്ത് ചിലപ്പോൾ നമുക്ക് കൂടെ നിന്നവർ നമ്മളുടെ കസിൻസ് തന്നെ ആവാം, ആയിരിക്കാം. അപ്പം ഒരു വളർച്ചയിൽ, അതായത് ഇപ്പം നമുക്ക് നമ്മളുടെ അതേ സമപ്രായക്കാരായിട്ടുള്ള കസിൻസ് എന്തായാലും ഒരു ഫാമിലിയിൽ എന്തായാലും ഒരാളെങ്കിലും കാണുമല്ലോ. അപ്പം എങ്ങനെയായിരിക്കും വളർന്നു വരുമ്പോൾ ആ ഒരു കസിൻസിൻ്റെ ബോണ്ടിങ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം വലുതായിട്ടുണ്ടാവും അല്ലേ. അതായത് നമുക്ക് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫാമിലിയിലായിക്കോട്ടെ നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളുടെ ആ ഒരേ സമപ്രായക്കാരായിട്ടുള്ള ആ ഒരു കസിൻസിനായിരിക്കും. അതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഫങ്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഫങ്ഷൻസോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫണ്ണാക്കാനും നമ്മളുടെ കൂടുതൽ ഒരു റീയൂണിയനിലേക്ക് കൊണ്ടുപോകുന്നതും ഇതേപോലെ തന്നെയാണ്, ഈ നമ്മളുടെ കസിൻസ് തന്നെയാണ്. അതായത് നമ്മൾ കൂടുതലും അവരുമായിട്ട് പങ്കുവെക്കുമ്പോഴും അവരുമായിട്ട് ആ ഒരു ബന്ധം ഷെയർ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് ഉണ്ട് ഇല്ലേ, ആ ഒരു സമയങ്ങളുണ്ട്. അത് പിന്നീട് നമ്മൾ പറയത്തില്ലേ, പണ്ടൊക്കെ എത്ര മനോഹരമായിരുന്നു, എത്ര നന്നായിരുന്നു നമ്മൾ അമ്മ വീട്ടിൽ പോയി നിൽക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളുടെ ഇതേപോലെ തന്നെ സമ്മർ വെക്കേഷൻസൊക്കെ ഒരുമിച്ച് കൂടുമ്പോഴും നമ്മളുടെ വീട്ടിലൊക്കെ ഇതേപോലെ കസിൻസൊക്കെ വന്ന് നിൽക്കുമ്പോഴും നമ്മൾ കാണിച്ചിട്ടുള്ള ഓരോ കുസൃതികളും നമ്മളുടെ ആ ഒരു

കുക്കു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നിക് നെയിംസ് കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരെയും വിളിക്കുന്നത്. അങ്ങനെ ഉള്ള നമ്മളുടെ ആ ഒരു കസിൻസിനെ പറ്റിയിട്ട് പറയാനായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ പെട്ടെന്ന് വിളിച്ചോളൂ, വിളിക്കേണ്ട, നമ്പർ മറക്കണ്ട. 9544700912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പെട്ടെന്ന് പറഞ്ഞോളൂ. നമ്മുടെ ലൈഫ് സ്പീഡായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാതെ നമ്മൾ ഒരുപാട് ബന്ധങ്ങൾ നമ്മൾ ലോസ് ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ് നമ്മുടെ കസിൻസുമായിട്ടുള്ള ബോണ്ട് എന്ന് പറയുന്നത്. കാരണം അവർ നമ്മളുടെ ചൈൽഡ്ഹുഡിൻ്റെ ഒരു വലിയൊരു വിറ്റ്നസ് ചെയ്യുന്ന ആൾക്കാരാണ്. സസൂക്ഷ്മം നിരീക്ഷിക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ, അങ്ങനത്തെ ഉള്ള ആൾക്കാരാണ്. ഒരിക്കൽ നമ്മളെല്ലാവരും ഇങ്ങനെ വളരുമ്പോൾ സമയം കുറയും, നമ്മുടെ പ്രയോറിറ്റീസ് മാറും. പക്ഷെ നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമ്മൾ ചെയ്ത ആ ഒരു ചിരിച്ച് വഴക്കിട്ട് സന്തോഷിച്ച് ജീവിച്ച ആ ഒരു കസിൻസൊക്കെ ഉണ്ടല്ലോ, അവരൊരിക്കലും റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഇന്നൊരു ചെറിയ സ്റ്റെപ്പ് നമ്മൾ നമ്മളുടെ കസിൻസിനെയൊക്കെ മറന്നിരിക്കുകയാണെങ്കിൽ ഒരു ഹായ് ഒക്കെ കൊടുത്ത് പെട്ടെന്ന് അവരുമായിട്ട് സംസാരിക്കാനൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളുടെ കസിൻസിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കുന്ന നമ്പർ ഒന്നുകൂടി ഞാൻ പറയാം. 9544700912. ഇത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടേര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള, നമ്മളുടെ ജീവിതത്തിലെ ആദ്യത്തെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാമല്ലേ, അങ്ങനെയുള്ളവരെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റാരുമല്ല, നമ്മുടെ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള കസിൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ എല്ലാവരും വളരുമ്പോൾ സമയം കുറയും, നമ്മളുടെ ആ ഒരു നമ്മളുടെ ജീവിതത്തിലെ ആ ഒരു പ്രയോറിറ്റീസൊക്കെ മാറും. പക്ഷേ നമ്മളുടെ ആ ഒരു ബാല്യകാലത്ത് നമ്മൾ ചിരിച്ച് വഴക്കിട്ട് സന്തോഷിച്ച് ജീവിച്ച ആ ഒരു കസിൻസ് ഉണ്ടല്ലോ, അവരെ ഒരിക്കലും നമുക്ക് റീപ്ലേസ് ചെയ്യാനോ മാറ്റാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. ഇന്നൊരു നമ്മൾ ഇന്ന് ചെറിയ ഇന്ന് അവരെ ആ ഓർക്കുന്ന ആ ഒരു ദിവസത്തിൽ നമുക്ക് ചെന്നിട്ട് ആ പഴയ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ഓർക്കാനും അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാനും കിട്ടുന്ന ആ ഒരു അവസരം ഇന്ന് നിങ്ങൾ പാഴാക്കരുത് കേട്ടോ. പെട്ടെന്ന് പോയിട്ട് ആ ആൽബമൊക്കെ ഒന്ന് മറിച്ചു നോക്കി പണ്ട് നിങ്ങൾ എങ്ങനെയായിരുന്നു ഇരുന്നത്, നിങ്ങൾ ആരുടെ കൂടെയായിരുന്നു നമ്മളുടെ ആ ഒരു ഫാമിലീസിലൊക്കെ നടന്നിരുന്നത് എന്നൊക്കെ ഓർക്കാനുള്ളൊരു ചെറിയ അവസരം കൂടിയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പോയിക്കോളൂ, ആ ആൽബമൊക്കെ ഒന്ന് മറച്ച് നോക്കിക്കോളൂ. നമ്മളുടെ ആ ഒരു കുഞ്ഞുനാളത്തെ ആ ഒരു ഫേസും നമ്മളുടെ ആ കുഞ്ഞുനാളിൽ നമുക്കുണ്ടായിരുന്ന ആ ഒരു കളിക്കൂട്ടുകാരൊക്കെ ആ കസിൻസൊക്കെ ഇപ്പോൾ എവിടെയാണെന്നും അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാനും പണ്ടത്തെ ആ ഒരു ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവെക്കാനും ഒക്കെ കിട്ടുന്ന ഒരു അവസരം പാഴാക്കണ്ട കേട്ടോ. അപ്പം പെട്ടെന്ന് പോയിട്ട് നിങ്ങളുടെ കസിൻസിനെ കസിൻസിൻ്റെ ഒക്കെ എടുത്ത് ഡേ നമ്മൾ അന്ന് ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, നമ്മളുടെ ആ വെക്കേഷൻ സമയത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്ന ദിവസങ്ങളുണ്ടല്ലോ, നമ്മൾ ഒരുമിച്ച് പറഞ്ഞ പ്രേതക്കഥകളുണ്ടല്ലോ, നമ്മളുടെ ഇളയത്തുങ്ങളെയൊക്കെ നമ്മൾ പേടിപ്പിച്ചിരുന്നത് ഈ പ്രേതക്കഥകളൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ആ കുറച്ച് നല്ല നല്ല നല്ല നിമിഷങ്ങളുണ്ടല്ലോ, അതൊക്കെ പങ്കുവെക്കുക കേട്ടോ. അതൊക്കെ അവരുമായിട്ട് ഷെയർ ചെയ്യുക. അവരെ ഓർക്കാൻ പറ്റുന്ന ആ ഒരു ദിവസത്തിൽ നമ്മളൊന്ന് ഓർത്തേക്കണം. ചിലരുണ്ട് നമ്മളുടെ നമ്മുടെ ഇപ്പോൾ ഈ ഒരു ഫാമിലി ഫങ്ഷൻസിനൊക്കെ നമ്മളിങ്ങനെ വരികയാണെങ്കിൽ ആ നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുണ്ടല്ലോ എന്തേ, ചിലപ്പോൾ നമ്മളെ ഓർക്കുമ്പോഴായിരിക്കും ചിലപ്പം മറ്റേ അവരെ ഓർക്കുന്നത്. ഇപ്പോൾ ഒരേ സമപ്രായക്കാരായിട്ടുള്ള കസിൻസ് ഒരേ ഫാമിലിയിൽ വളർന്നു വരുമ്പോഴുള്ള സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഫാമിലിയിലും കാണും പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ ഒരേപോലെ എഴുതുന്ന കസിൻസും ഒക്കെ ഒരുപാട് പേര് കാണും അല്ലേ. അപ്പം അവരുടെ മാർക്ക് ഇവരുടെ മാർക്ക് ഇപ്പം ഒരേ സ്കൂളിലൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ മാർക്ക് എത്രയുണ്ട്, അല്ലെങ്കിൽ പി ടി എ മീറ്റിങ്ങിന് വരുമ്പോൾ സാധാരണ ഒറ്റ പേരൻസൊക്കെ ആയിരിക്കും ആ സമയത്ത് പോകുന്നത്, രണ്ടുപേർക്കും കൂടി ഒരാളൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പം നിനക്ക് മാർക്കുണ്ടോ, എനിക്ക് മാർക്കുണ്ട്, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞെങ്കിൽ അവനും മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമാധാനമായില്ലേ. അപ്പം അങ്ങനെ ഭയങ്കര ക്രൈം പാർട്ട്നേഴ്സായിട്ട് നിൽക്കുന്ന കസിൻസൊക്കെ തന്നെയുണ്ട്. അപ്പം അതൊക്കെ കിട്ടുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല, നമുക്കതൊരു വലിയ കാര്യം തന്നെയാണ് അല്ലേ. നമ്മളുടെ വളർച്ചയിൽ ഒരാൾ നമ്മളുടെ കൂടെ ഒപ്പമുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ പറയാനും കേൾക്കാനും ഒക്കെ ഒരാൾ ഒപ്പം ഉണ്ടെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണ് നമ്മളുടെ കസിൻസിന് നമ്മളോടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു സ്നേഹത്തിൻ്റെ ആഴവുമെന്നൊക്കെ പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലിയിൽ നിന്ന് തന്നെ തുടങ്ങുക. നമ്മളുടെ കുഞ്ഞുനാൾ മുതലേ നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർ കൂടിയാണ്. അപ്പോൾ നമുക്ക് ചിലപ്പം ഒരു സിനിമ നമ്മുടെ കസിൻസ് സിനിമയൊക്കെ കണ്ടിട്ടില്ല, നമ്മുടെ ഈ കുഞ്ചാക്കോ ബോബൻ്റെ ഒക്കെ കസിൻസിൻ്റെ സിനിമയൊക്കെ കണ്ടിട്ടില്ലേ, അതിനകത്തുനിന്ന് കസിൻസ് എന്ന് പറയുന്നത് ഭയങ്കര ക്രൈം പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ എന്ത് കാര്യങ്ങൾ ചെയ്താലും അവർ ഒരുമിച്ചാണ് എന്നുള്ളൊരു മെസ്സേജൊക്കെ നമുക്ക് അതിനകത്തുകൂടി തരുന്നുണ്ട് അല്ലേ. അപ്പം നമ്മുടെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
1: ഗുഡ് മോർണിംഗ്.
0: പറഞ്ഞോളൂ.
1: അമ്മയ്ക്കൊരു കാര്യം ചോദിക്കാനായിരുന്നു മോളെ വിളിച്ചത്. അമ്മയ്ക്ക് റേഡിയോ ഇല്ല, റേഡിയോ നഷ്ടപ്പെട്ടു.
0: അത് നമ്മളുടെ റേഡിയോയുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളുടെ ഒരു ഷോയിൽ നമ്മൾക്ക് നമ്മുടെ ആ ഒരു അന്നത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ പറയുന്നതും, കേട്ടോ. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തി ഉള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ ഇവിടെ സംസാരിക്കാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ റേഡിയോയിൽ നേരിട്ട് വന്ന് നമുക്ക് റേഡിയോയിൽ സംസാരിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത്. നമ്മുടെ ഷോയിൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ അനുവദനീയമല്ല എന്നുള്ളൊരു കാര്യം കൂടിയിട്ട് മനസ്സിലാക്കുക, കേട്ടോ. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ കസിൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മളുടെ ഈ കുഞ്ചാക്കോ ബോബൻ്റെ സിനിമയിലുള്ള ആ ഒരു കസിൻസിൻ്റെ ആ ഒരു കൂട്ടായ്മ വളരെ രസകരമാണ്. അത് കണ്ടാൽ തന്നെ വളരെയധികം രസകരമായിട്ടുള്ള കുറച്ച് മൊമെൻസും കാര്യങ്ങളും അതിനകത്തുണ്ട്. കാര്യം അവർ എന്ത് കാര്യങ്ങൾ ചെയ്താലും എന്ത് ഇത് കാണിച്ചാലും എല്ലാം അവരെ ഒരേ ഒരുമിച്ച് അവരെ ഒരുമിച്ച് കൂട്ടുക. ഇപ്പം എന്തെങ്കിലും പണിയായാൽ പോലും അവർ ഒരുമിച്ച് വാങ്ങിക്കുക എന്നൊക്കെയുള്ളൊരു കാര്യമൊക്കെ ഉണ്ട്. അപ്പം പലരും പറയാൻ വിട്ടുപോകുന്ന ഒരു സംഭവമാണ് നമ്മുടെ കസിൻസ് തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയിട്ട്. അത് എന്ന് പറയുന്നത് വളരെയധികം സ്പെഷ്യലും വളരെയധികം റിയലിസ്റ്റിക്കും ആയിട്ടുള്ളൊരു ബോണ്ടാണ് അല്ലേ. നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ നമുക്ക് ആദ്യത്തെ കൂട്ടുകാരെ കിട്ടുന്നത് നമ്മളുടെ വീട്ടിൽ നിന്നാണ്. അങ്ങനെ നമ്മളുടെ വീട്ടിൽ നിന്ന് കിട്ടിയ നിങ്ങളുടെ ആദ്യത്തെ കൂട്ടുകാർ ആരാണ്, ആ ഒരു കസിൻസ് നമ്മുടെ വല്യമ്മയുടെ കുഞ്ഞമ്മയുടെ അല്ലെങ്കിൽ മാമൻ്റെ അങ്ങനെയൊക്കെ വരുന്ന നമ്മൾ ആ ഒരു മക്കൾ ബന്ധങ്ങൾ ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് വളരെയധികം നമ്മൾ ഇപ്പം നമ്മുടെ ജീവിതാവസാനം വരെ നമ്മൾ കൊണ്ടു നടക്കുന്ന ബന്ധങ്ങളാണ് അത് തന്നെ അല്ലേ. അതൊന്നും പകുതിക്കിട്ട് പോവാൻ പറ്റിയ ബന്ധങ്ങൾ കാര്യങ്ങളോ ഒന്നുമല്ല എന്നുള്ളൊരു കാര്യം കൂടിയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544740912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. നമ്മുടെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
0: എന്താണ് രാവിലെ തുമ്മിയൊക്കെ ആണോ എണീക്കുന്നത്?
2: തുമ്മിയല്ല, ശബ്ദത്തിന് ഇടർച്ചയുണ്ട്. ഇപ്പൊ കൊറേ ദിവസം കണ്ടൊരു പനിയൊക്കെ വന്നായിരുന്നു.
0: ഓ ഓക്കേ ഓക്കേ ഓക്കേ.
2: അപ്പൊ അങ്ങനെ എന്നാലും നമ്മുടെ റേഡിയോയിലേക്ക് കയറാതിരിക്കുന്ന വലിയൊരു വിഷമം. പിന്നെ ഇപ്പൊ എനിക്ക് എത്ര ക്രിട്ടിക്കൽ അവസ്ഥയാലും ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ റേഡിയോ കയറും. എനിക്ക് സന്തോഷം റേഡിയോ കയറുന്നത്. അന്നില്ലെങ്കിൽ കയറിയില്ലെങ്കിൽ എന്റെ മൂഡ് ഓഫ്, രാവിലെ ഒന്ന് ഓണാക്കി വയ്ക്കും.
0: അപ്പൊ
2: ഇതില് ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുക, റേഡിയോയിൽ കയറുന്ന എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അത് സമാധാന സന്തോഷം ഒക്കെയാ. നല്ല പാട്ടുകള്, നിങ്ങളുടെയൊക്കെ ആ ശബ്ദങ്ങള്, ഇതൊക്കെ ഒരാളെ കാണാതെ ഒരു ശബ്ദം കേൾക്കാന്ന് വെച്ചാൽ ഒരു മനോഹരമായ ശബ്ദങ്ങൾ,
0: ഇതൊക്കെ
2: ഇങ്ങനെ മനസ്സിലിങ്ങനെ മായാതെ
0: നിൽക്കുന്ന.
2: അദ്ദേഹത്തിന് മനോഹരമായ ശബ്ദമായിട്ടുള്ള റേഡിയോ മാസ്റ്റ് നിങ്ങള് പ്രൊസീഡ് ചെയ്തു ഇരിക്കുന്നെ. ഞങ്ങളൊക്കെ പിടിച്ചിടുവോ? ഞങ്ങളൊന്നും ഞങ്ങളെ ഇടുവോ?
0: ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് വരാം. അപ്പൊ ആരാണ് നമ്മളുടെ, കേട്ടില്ല ഇതുവരെ വിഷയം?
2: കേട്ട് ആൽബത്തിനെ കുറിച്ചും കൂട്ടുന്നുള്ള ഫോട്ടോസിനെ കുറിച്ചും ഒക്കെ നമ്മളൊരു ഫംഗ്ഷന് പങ്കെടുക്കുമ്പോൾ അവരെ കുറിച്ച് ഓർക്കുന്ന മറ്റേ തിരക്കുന്നതിനെ കുറിച്ച് ഇത്രയൊക്കെ ഞാൻ കേട്ടു
0: കേട്ടു കേട്ടു. അപ്പം ആരാണ് ഇത്തയുടെ ഫേവറേറ്റ്? ആ ഒരു കസിൻ ആരാ?
2: എന്റെ കസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ബാക്കിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ ഒരു മോശമായ വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ പോയിന്റ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരാൾ പറയാൻ വേണം, അല്ലെങ്കിൽ നമ്മൾ വേറൊരു പൊസിഷനിലേക്ക് പോകും. ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ, എന്റെ ചെറുപ്പത്തിലെ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ ആവില്ലായിരുന്നു. പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. പറഞ്ഞല്ല, ഒരു ഭൂരിഭാഗം ആൾക്കാരും പറയും എന്നെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ പഠിപ്പിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് വിദ്യാഭ്യാസം ലഭിക്കാതെ ഞാൻ ഈ പൊസിഷനിൽ പോവില്ലായിരുന്നു. പക്ഷെ എനിക്ക് എല്ലാവരും എല്ലാത്തിനെയും കുറിച്ചൊന്ന് പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ ഞാൻ ഈ വഴി തിരഞ്ഞെടുക്കില്ലായിരുന്നു എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ അത് കറക്റ്റ് പോയിന്റ് ആണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബാക്കിൽ നിന്ന് ഒരാൾ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ തിന്മകളെയും അതിജീവിച്ചുകൊണ്ട് നന്മയിലേക്ക് പോകാൻ ഏതൊരു മനുഷ്യനും കഴിയും. പക്ഷെ ഇതൊന്നും പറയാൻ ആളില്ലാത്തൊരു വ്യക്തിയുടെ ജീവിതമാണ് പല ഘട്ടങ്ങളിലും പല ക്രിട്ടിക്കൽ അവസ്ഥകളിലും മദ്യപാനം അങ്ങനെയുള്ള പല പല സെക്ഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പല പല കൂട്ടുകെട്ടുകള്, ഇപ്പൊ നമ്മളൊരു കുട്ടിയെ കോളേജിലേക്ക് വിടുമ്പോൾ 10 പ്രാവശ്യം അവന്റെ പോയിന്റ്സ്, അവന്റെ രീതികൾ നമ്മൾ മനസ്സിലാക്കി അവനെ പല രീതിയിലും നമ്മൾ
3: നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ 10 പ്രാവശ്യം കേൾക്കുമ്പോ 1 പ്രാവശ്യമെങ്കിലും തോന്നും അവർ പറഞ്ഞത് ശരിയാണല്ലോ, നമുക്ക് അതിൽ നിന്ന് പിന്തിരിയാം എന്നൊക്കെയുള്ള പല ചുറ്റുപാടുകളിലും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഞാൻ എന്റെ ഒരു പൊസിഷൻ വെച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ തന്നെ വേണം. തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യന്റെയും നന്മ ബാക്കിൽ നിന്ന് ഒരാൾ തള്ളലാണ്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഹലോ,
0: നമ്മൾ പറഞ്ഞത് കസിൻസിനെ പറ്റിയിട്ടായിരുന്നു.
3: കസിൻസിനെ പറ്റിയാ പറയുന്നത്, കസിൻസിനെ പറ്റി തന്നെയാ പറയുന്നത്. എന്റെ കസിൻസ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തിരിച്ചും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. കസിൻസ് ആകുമ്പോ നമ്മള് എല്ലാ പോയിന്റിനകത്ത് വരുന്നുണ്ടല്ലോ. അപ്പൊ കസിൻസ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങൾ പരസ്പരം ഒന്നിച്ച് ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഈ ജീവിതത്തിൽ പോലും ഞങ്ങള് ഒന്നിക്കാറുണ്ട്. പിന്നെ എന്റെ ഒരു ഫ്രണ്ട്, ഏറ്റവും അടുത്തൊരു ഫ്രണ്ട്, ഇപ്പൊ ഞാൻ ഈ നാട്ടിൽ വന്ന 21 വർഷമായി. 21 വർഷം കൊണ്ട് ആ ഫ്രണ്ട് എന്റെ കൂടെ ഉണ്ട്. എന്റെ എല്ലാ നന്മയുടെ ഉയർച്ച അവരാണ്. അവരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് കൂടെ ഇല്ല, എന്റെ ഹസ്ബൻഡ് കൂടെ ഇല്ലാതെ എന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തത്, അതെല്ലാം ഒരു വലിയ സന്തോഷമല്ലേ. അവരെല്ലാം എന്റെ ഏറ്റവും വലിയ നല്ല ഫ്രണ്ടാണ്. അവരൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എന്റെ ഒരുപാട് കാര്യങ്ങൾ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി എന്നെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു റേഡിയോയിലൂടെ. അവരെല്ലാം എന്റെ നല്ല നല്ല ആൾക്കാർ, നല്ല മനുഷ്യരായിരുന്നു. നമ്മുടെ
0: അതെ, നമ്മളുടെ ആ ഒരു നല്ല വിജയത്തിനും ചിലപ്പോൾ നമ്മളുടെ ആ ഒരു ബാല്യകാലമൊക്കെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നമ്മളുടെ കസിൻസ് ചിലപ്പോൾ നമ്മളെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലേ. ഓരോ കാര്യങ്ങളിലും നമ്മളെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ചിലപ്പം നമ്മൾ ഈ ഒരുമിച്ച് വളരുന്നതൊക്കെ ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പം എങ്ങോട്ടെങ്കിലുമൊക്കെ വഴിതെറ്റിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകരുത്, നീ ഇങ്ങോട്ട് തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വിളിക്കുന്ന ആ ഒരു കസിൻസും നമ്മൾക്ക് ഉണ്ടാകും. അപ്പം ഇത് നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സിനെ നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്, നമ്മളുടെ സിബ്ലിങ്സ് നമ്മളുടെ ഫാമിലി നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതാണ്. പക്ഷെ കസിൻസ് എന്ന് പറയുന്നത് അവർ നമ്മുടെ ലൈഫിൽ വരുന്നത് ഒരു പെർഫെക്റ്റ് മിക്സ് ആയിട്ടാണ് അല്ലേ. അതായത് ഫ്രണ്ട്സ് ആവാം, സിബ്ലിങ്സ് ആകാം, പാർട്ട്നേഴ്സ് ഇൻ ക്രൈം ആകാം, എല്ലാം ഒരു കൂടി ഒരു സിംഗിൾ പാക്കേജിലാണ് നമ്മളുടെ കസിൻസ് വരുന്നത്. ചിന്തിച്ച് നോക്കിയേ, സ്കൂൾ ഫ്രണ്ട്സൊക്കെ വരുന്നതിന് മുമ്പേ നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരായിരുന്നു, അതാണ് നമ്മളുടെ കസിൻസ് എന്ന് നമുക്ക് പറയാം. സമ്മർ വെക്കേഷൻ ആണെങ്കിലും ബാക്ക് പാക്ക് ചെയ്ത് തറവാട്ടിൽ പോകുന്നതാണെങ്കിലും ഒക്കെ രാവിലെ നിന്നും രാത്രി വരെയുള്ള കളികളാണെങ്കിലും അല്ലെങ്കിൽ മാങ്ങ പറിക്കലൊക്കെ ആണെങ്കിലും തലേണ പിടുത്തമൊക്കെ ആണെങ്കിലും എല്ലാം വളരെ നമ്മളുടെ ഈ എൽഡേഴ്സ് നമ്മുടെ മുതിർന്നവർ വന്നിട്ട് നമ്മൾ അതിനകത്ത് നിന്ന് പിടിച്ചു മാറ്റുന്നതൊക്കെ ആണെങ്കിലും അവരുണ്ടെങ്കിൽ കുറച്ചും കൂടി ആ ഒരു സമ്മർ വെക്കേഷനൊക്കെ ഒന്ന് കൊഴുക്കും ഇല്ലേ. നമ്മളെ സമ്മർ ഇൻ ബദലേമീൻ അതെല്ലാവരും ഒരുമിച്ച് കൂടുന്ന പോലെയൊക്കെ ഉള്ളൊരു കാര്യം തന്നെയാണത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം, കട്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു കുറേ സിനിമകളുണ്ട് നമ്മളുടെ കസിൻസിനെയൊക്കെ പെർഫെക്റ്റ് മിക്സ് ആക്കുന്ന കുറേ സിനിമകളുണ്ട്. അത് ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ സമ്മർ ഇൻ ബദ്ലഹേം എന്ന് പറഞ്ഞ ആ സിനിമ, അതെന്ന് പറയുന്നത് സമ്മർ വെക്കേഷനെ എക്സാക്ട്ലി കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അത് അവർ ആ സമ്മർ വെക്കേഷനിലൊക്കെ ഒത്തുകൂടുന്നതും അവരുടേതായിട്ടുള്ള ഫണ്ണ് കാര്യങ്ങൾ, മുത്തശ്ശൻ മുത്തശ്ശി അവിടെ ഇവിടെ നിന്നുള്ള ഒരുപാട് പേര്, പല സ്ഥലത്തു നിന്നുള്ള എല്ലാവരും, സഹോദരങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുക, അവരുടേതായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഷെയർ ചെയ്യുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വെക്കേഷനൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇല്ലെ. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
4: നമസ്കാരം. ഇപ്പൊ നേരത്തെ കസ്റ്റമർ പറഞ്ഞ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങള് പറഞ്ഞതിനകത്ത് നമ്മളെ തള്ളിക്കളയുന്നില്ല. പക്ഷെ എങ്കിൽ തന്നെ നമ്മൾക്കൊരാൾ ഉപദേശം തന്നായിരുന്നെങ്കിൽ നമ്മൾ എന്ന് ഇന്ന നിലയിലെത്തിയെന്ന് പറഞ്ഞാല്, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരാൾ ഉപദേശം തരുമ്പോൾ അത് ഞാൻ കേൾക്കുകയും കൂടെ ചെയ്യും. അല്ലാതെ ചുമ്മാതെ ഒരാൾ ഉപദേശിച്ച് അത് കേൾക്കുക അതിന് വില കൊള്ളുകയോ ചെയ്യാതെ ഞാൻ ഈ നിലയിലെത്തി ഇന്നാ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഈ നിലയിലെത്തിയേനെ നമ്മളോട് ആലോചിച്ച് ചെയ്യുമ്പോഴാണ് അതിനൊരു ഇതൊന്നും വരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ജീവിതത്തിന് നമ്മൾ വഴികാട്ടിയായിട്ട് നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും മാറ്റം വരാൻ വേണ്ടി ഒരു തുടർച്ച ഉണ്ടാക്കി തന്ന ഒരാളുണ്ടെങ്കിൽ ആളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്തും എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, ഓർത്തിരിക്കേണ്ടത്.
0: നമ്മള് ഇന്ന് പറയുന്നത് നമ്മളുടെ സഹോദരങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ, അതായത് നമ്മളുടെ കസിൻസിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്ത കസിൻസ് ആരാണെന്നും അവരുമായിട്ട് ഷെയർ ചെയ്ത മൊമെന്റ്സ് ഏതൊക്കെയാണെന്നും ഉള്ളതാണ് നമ്മൾ ഇന്നിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആദ്യത്തെ ആ ഒരു കോള് അത് അങ്ങനെ ഡൈവേർട്ട് ആയതാണ് കേട്ടോ.
4: ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായ ഒന്നും ചെയ്തില്ല എങ്കിൽ തന്നെയും നമുക്കിടെ ജീവിതത്തിന് മാറ്റങ്ങൾ വരുത്തിന് നല്ലൊരു സ്ഥാനം കസിനുണ്ട് എന്ന് പറയുന്നത്. പിന്നെ അത് പുള്ളി പറഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ അത് എന്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ ഉൾക്കൊണ്ട് അതാണ് നമുക്ക് തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിന്റെ മാറ്റത്തിന് നമുക്ക് കസിന് നല്ലൊരു സ്ഥാനമുണ്ട്.
0: അതായത് നമുക്ക് അത് കൃത്യമായിട്ട് നമ്മളുടെ ഒരു വിഷയം നമ്മൾ സംസാരിക്കാനായിട്ട് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിന് നമ്മൾ കേൾക്കുക കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളല്ലെങ്കിൽ ഇന്നത്തെ വിഷയം നമ്മൾ സംസാരിക്കുന്നത് അതിൽ നിന്നും മാറിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പം ഇന്ന് ആ ഒരു വിഷയം മാത്രം നമ്മൾ ചർച്ച ചെയ്യാനായിട്ടാണ് നമ്മൾ ആ ഒരു വിഷയം നമ്മൾ വെക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിച്ചോളൂ, മറക്കണ്ട. നമ്മൾ ഇന്ന് നമ്മുടെ കസിൻസിനെ കുറിച്ചിട്ടാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കസിൻസ് ആരാണെന്നും അവരുമായിട്ട് ഷെയർ ചെയ്ത നല്ല നല്ല നിമിഷങ്ങൾ ഏതാണെന്നും പറയാനായിട്ടുള്ള ഒരു അവസരമാണിത്. അപ്പോൾ പെട്ടെന്ന് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544700912. ഇത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടേറെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
6: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.

0: തിരികെ താം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടേറെ പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ആദ്യത്തെ ബെസ്റ്റ് ഫ്രണ്ട്സ്, നമ്മളുടെ ഫാമിലിയിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മളുടെ ആദ്യത്തെ സുഹൃത്തുക്കളെ പറ്റിയിട്ടാണ്. മറ്റാരും അല്ല, നമ്മളുടെ കസിൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് നമ്മളുടെ കസിൻസിൻ്റെ മെമ്മറി ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് കേട്ടോ. അപ്പം ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ് കസിൻസ്, അവരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത നിങ്ങളുടെ മനോഹര നിമിഷങ്ങൾ പങ്കുവെക്കാനായിട്ട് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9544700912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ ഫേവറേറ്റ് കസിൻസ് ആരാണെന്നും അവരുമായിട്ട് ഷെയർ ചെയ്ത നല്ല നല്ല മൊമെൻറ്റ്സ് ഏതാണെന്നും നിങ്ങൾ പറയാം കേട്ടോ. ഇപ്പോൾ കസിൻസിൻ്റെ ബോണ്ടിങ് എന്ന് പറയുന്നത് കുറച്ചുകൂടി വാട്സപ്പിലാണ്, ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെയാണ് അല്ലേ, മീംസ്, റീൽസ്. പക്ഷേ ഒരു കോൾ ചെയ്യുന്നതിൻ്റെ ഫീല്, ഒരു നേരിൽ കണ്ട് ചിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം, അതിൻ്റെ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല അല്ലേ. അതിനൊന്നും നമുക്ക് പകരം വെക്കാനായിട്ട് മറ്റാരും കാണത്തില്ല. ലൈഫ് ഇങ്ങനെ വളരെയധികം നമ്മൾക്ക് ഇങ്ങനെ സ്പീഡായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാതെ പല ബന്ധങ്ങൾ നമ്മളിൽ നിന്ന് ഇങ്ങനെ അകന്നു പോകുന്നുണ്ട്. അപ്പം ഈ ഒരു ബോണ്ട് അകന്നു പോകാതെ നമ്മൾ തന്നെ നോക്കണം. ഒരു ദിവസം ഒരു ഫോട്ടോ ഒക്കെ കാണുമ്പോൾ, നമ്മുടെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസിൻ്റെ കല്യാണ പിക്ചർ കണ്ടപ്പോൾ അതിൽ നിന്ന് എനിക്ക് എൻ്റെ വളരെ കുഞ്ഞുനാളത്തെ ഒരു ഫോട്ടോ കിട്ടി കേട്ടോ. അപ്പം ഒരു 8-ാം ക്ലാസ് 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഫോട്ടോ കിട്ടി. അപ്പോഴൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും, ഓ എത്ര ഞാൻ എങ്ങനെ ഇരുന്നതാണ് അങ്ങനെയൊക്കെ, അപ്പോൾ ഇപ്പോൾ എത്രയൊക്കെ മാറി എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നിപ്പോകുന്ന നിമിഷമാണ് അതൊക്കെ എന്ന് പറയുന്നത്. അത് നമുക്ക് വളരെ സന്തോഷം തരുന്ന ആ ഒരു ഓർമ്മകളിലൊക്കെ പുറകോട്ട് പോകാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയിട്ടാണ് അത്. നമുക്ക് ചിന്തിച്ചു നോക്കേ, നമ്മുടെ ബാല്യകാലത്തിൽ നമ്മളുടെ ഡീസൻ്റ് കിഡ് ആയിരുന്നു, അല്ലെങ്കിൽ വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു കൊച്ചായിരുന്നു, ആയിരിക്കത്തില്ല, കാരണം നമ്മളുടെ കൂടെ നമ്മളുടെ കസിൻസ് ഉണ്ടായിരുന്നു. പലതരം കുരുത്തക്കേടുകൾ കാണിക്കാനാണെങ്കിലും നമ്മൾ എന്ത് കാണിച്ചാലും ഒരേപോലെ നിൽക്കുന്ന, എന്ത് കാണിച്ചാലും ഇപ്പം നാല് കാലയിൽ വീഴുക എന്ന് പറയത്തില്ലേ, അങ്ങനെ നിൽക്കുന്ന കസിൻസൊക്കെ നമ്മളുടെ കൂടെ കാണും അല്ലേ. അപ്പം നമ്മൾ ഈ അടുക്കളയിൽ പോയിട്ടൊക്കെ ഇങ്ങനെ കട്ട് തിന്നുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ നമുക്ക് കുഞ്ഞുനാളിൽ, അല്ലെങ്കിൽ അയൽക്കാരുടെ എന്തെങ്കിലും ഒരു കംപ്ലയിൻസ്, ഓ ഇവനും അവളും കൂടിയിട്ട് ഇന്നത്തെ ദിവസം മറച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞ് ഒക്കെ പറയത്തില്ലേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എനിക്കൊന്നും അറിയത്തില്ല, അത് അവനാണ് ചെയ്തത് അല്ലെങ്കിൽ അവളാണ് ചെയ്തത് എന്നൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ആരെങ്കിലും തലയിലിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മളുടെ കസിൻസിൻ്റെ ആയിരിക്കും അല്ലേ. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പറയണം, നമ്മൾ ചെയ്ത വലിയൊരു കുരുത്തക്കേട് എന്തായിരുന്നു, കസിനുമായിട്ട് നമ്മൾ ചെയ്ത വലിയൊരു കുരുത്തക്കേട് എന്തൊക്കെയായിരുന്നു. ഇന്ന് പേരൻസ് കേൾക്കുന്നു എങ്കിലും പറഞ്ഞാൽ മതി, അതായത് അവിടെ ഈ അതിനൊരു എവിഡൻസ് ഇല്ല, അല്ലെങ്കിൽ നമ്മളുടെ പേരൻസ് ഇത് നിങ്ങളിത് എന്തിനു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല അവനാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ഈസി ആയിട്ട് എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ട് മറ്റാളുടെ തലയിലിട്ട് കൊടുക്കും അല്ലേ. ഒരു ചിലപ്പം എല്ലാ ഫാമിലിയിലും കാണും ഒരു ഓവർ സ്മാർട്ടായിട്ടുള്ളൊരു കസിന്. ഇപ്പോൾ കസിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വിധത്തിലുണ്ട്. ഒരു ഓവർ സ്മാർട്ടായിട്ടുള്ള കസിന്, അതായത് ഗൂഗിൾ പോലെയാണ്, എല്ലാത്തിനും ആൻസറുണ്ട്, എപ്പോഴും വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ആൾ കാണും, വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ആളുകൾ കാണും, പിന്നെ ഒരു ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഫാമിലി റിപ്പോർട്ടർ ആയിട്ടുള്ള അമ്മയെ, അവരിന്നലെ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്ന, അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് പലതരം ക്യാരക്ടേഴ്സും പലതരം കഴിവുകളും പലതരം എന്താ പല കാറ്റഗറീസിലുള്ള കസിൻസ് തന്നെ നമുക്ക് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. കസിൻസ് നമ്മളുടെ ഫസ്റ്റ് ക്രൈം പാർട്ട്നേഴ്സാണ്. പക്ഷെ ഒരു ലൈഫിലൊരു പ്രോബ്ലം വന്നാൽ അവരായിരിക്കും ചിലപ്പോൾ നമ്മുടെ ബോഡി ഗാർഡ്സൊക്കെ ആയിട്ട് മാറുകയും ചെയ്യുന്നത്. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം.
1: നമസ്കാരം. നമ്മള് കസിൻസിനെ കുറിച്ചല്ലേ പറയുന്നുണ്ട്?
0: അതെ.
1: ഇവര് 10-32 കസിൻസ് ഉണ്ട് എനിക്ക്, അമ്മ വഴിയിലും അച്ഛൻ വഴിയിലും കൂടി. ഇവരിൽ നിന്ന് എല്ലാരും വ്യത്യസ്തമായിട്ടുള്ള എനിക്കൊരു കസിനുണ്ട്. ഇത് ഒരു എങ്ങനെ പോയാലും ആഴ്ചയിലെങ്കിലും ഞങ്ങൾ ഒന്ന് സംസാരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുകയും എന്ത് കാര്യത്തിനും എപ്പോഴും നമ്മുടെ ഒരു മെന്ററായിട്ട് കൂടെ ഉള്ളവരാണ്. തിരിച്ച അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞങ്ങളുടെ കസിൻസിന്റെ ഇടയിൽ എല്ലാവർക്കും ഭയങ്കര പരാതിയാ, നിങ്ങൾ തമ്മിൽ വലിപ്പത്ത്
0: ബോണ്ട്
1: നിങ്ങളോടുള്ളത് പോലെ അല്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കളിയാക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങള് എങ്ങനെ പോലും വർഷത്തിൽ ഒന്ന് എല്ലാരും ഒത്തുകൂടും. അപ്പൊ ആ സമയത്തൊക്കെ ഇങ്ങനെയാണെങ്കിലും ഇവള് വരുന്നത് വരെയും നമുക്ക് ഇവള് കണ്ടില്ലോ കണ്ടില്ലല്ലോ എന്നുള്ളത് തോന്നാം. അവള് വരുന്നത് വരെ നമ്മുടെ മനസ്സിൽ ഇവള് അപ്പം വരുന്നു വരുന്നു പറഞ്ഞാലും വരുന്നത് വരെ ആ കൂട്ടത്തിൽ വരുന്ന സമയം വരെ നമുക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടല.
0: അപ്പൊ
1: അങ്ങനെയുള്ളൊരു കസിൻസ് എനിക്കുണ്ട്. പിന്നെ എല്ലാരും നമുക്ക് വേണ്ടപ്പെട്ട തന്നെയാണെങ്കിൽ പോലും പ്രത്യേകിച്ച് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം അവളാണ്.
0: അത്
1: എന്ത് കാര്യത്തിനും അവസാനം ഒരു തീരുമാനമൊന്നും കയ്യിൽ അവളോട് സംസാരിക്കുമ്പോൾ എത്ര വലിയ പ്രശ്നമായിട്ട് എന്നാലും അത് സോൾവ് ചെയ്തു തരാം എന്നുള്ളൊരു കഴിവ് അവൾക്കുണ്ട്. അതുപോലെ അവളുടെ എന്ത് ജീവിതത്തിൽ എന്തൊരു തീരുമാനം എടുക്കുന്നെങ്കിലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന നിലയിൽ അവളും എന്നോട് സംസാരിക്കാറുണ്ട്. അത് വല്ലാത്തൊരു ആത്മവിശ്വാസവും സംതൃപ്തി ഒക്കെ ആണ്.
0: ആണ് അല്ലേ, അവ നമ്മളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ.
1: ബെസ്റ്റ് ഫ്രണ്ട് എന്ന് മാത്രം പറഞ്ഞു തീർക്കാൻ പറ്റുമോ എന്ന് എനിക്ക്
0: അറിയത്തില്ല. എന്താണ് ആ കസിന്റെ പേര്?
1: അവളുടെ പേര് ശ്രീകല.
0: ശ്രീകല. അപ്പം ശ്രീകല ചേച്ചിയും എല്ലാം ഇന്ന് ഒരു നമ്മളുടെ വക ഒരു അന്വേഷണം ഒക്കെ പറയണം കേട്ടോ.
1: ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വിളിച്ചിട്ട് പറഞ്ഞത് ഇന്ന് റേഡിയോയിലെ ടോപ്പിക് ഒന്ന് കേട്ട് നോക്കും.
0: ആ
1: അപ്പൊ പറഞ്ഞു ഫോൺ കംപ്ലൈന്റ് ആടെ കേൾക്കുന്നില്ല, സ്പീക്കറിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അത് വിളിച്ചു കഴിഞ്ഞാൽ എന്റെ വർക്കെല്ലാം നല്ലത്തിലാകുമെന്ന്.
0: ഓക്കെ, അപ്പൊ എല്ലാ ശ്രീല ചേച്ചിയോടും നമ്മളുടെ അന്വേഷണം ഒക്കെ പറയാ. ഇതേപോലെ നമ്മളെ മെന്റർ ചെയ്യുക, നമ്മളെ ഗൈഡ് ചെയ്യുക, നമ്മളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, അതിനൊക്കെ ഒരു കസിൻസിനെ കിട്ടുന്നെന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? അല്ല അല്ലേ. അപ്പൊ ഇതേപോലെ കസിൻസ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അവരവരുടെ കസിൻസ് ആരാണെന്നൊന്ന് ഓർത്തെടുത്തിട്ട് പെട്ടെന്ന് നമ്മളെ ഒന്ന് വിളിച്ചേ. വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544700921. ഇത് എന്റെ റേഡിയോ 91.2 ഇലോണാട്ടുകാരെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

തിരികെയെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ്യായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് കസിൻസിനെ പറ്റിയിട്ടായിരുന്നു. അതായത് നമുക്ക് കിട്ടുന്ന നമ്മളുടെ ആദ്യത്തെ കൂട്ടുകാർ, അതായത് നമ്മളുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന നമ്മളുടെ ആദ്യത്തെ കൂട്ടുകാരെന്ന് പറയുന്നത് നമ്മളുടെ കസിൻ

കസിൻസ് ആണ് അല്ലേ. അപ്പൊ ഇന്ന് നാഷണൽ കസിൻസ് ഡേ ആയിട്ട് ഒരു സ്റ്റാറ്റസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപേ നമുക്കൊരു ചെറിയ ഇച്ചിരി റിസ്ക് ഉള്ളൊരു സ്റ്റെപ്പ് എടുക്കാം. അതായത് ആ കസിൻസിന് മെസ്സേജ് അയക്കുക, നിങ്ങളുടെ ഫേവറേറ്റ് കസിൻസിന് നിങ്ങൾ മെസ്സേജ് അയക്കുക, ഏടാ ഞാൻ നിന്നെ കുറച്ച് എല്ലാം അറിയാം, അല്ലെങ്കിൽ ഓർമ്മയുണ്ടോ നമ്മുടെ ആ കുരുത്തക്കേടുകളെയൊക്കെ കുറിച്ചിട്ട് നമുക്ക് ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ ഒരു കാൾ വരുന്നത്, അല്ലെങ്കിൽ ഒരു ചിരി വരുന്നത്, അല്ലെങ്കിൽ ഒരു കണക്ഷൻ തിരിച്ചൊക്കെ വരുന്നത്. കസിൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ബന്ധുക്കൾ മാത്രമല്ല, അവർ നമ്മളുടെ ഒരു ജീവിതകാലം മുഴുവനും ഉള്ള ഒരു ക്രൈം പാർട്ട്നേഴ്സ് ആണ് അല്ലേ. അതായത് അപ്പം നമുക്ക് എന്താണ് നമ്മളുടെ കസിൻസ് നമ്മൾ മീൻ ചെയ്തതെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്തുകൊണ്ട് ആ ഇന്ന് കസിൻസ് ഡേ ആയിട്ട് ഇവൻ എന്നെ ഓർത്തല്ലോ എന്നതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് നമ്മളുടെ ആ ഒരു മെമ്മറീസ് അത് നമുക്ക് ഒരിക്കലും നമുക്ക് ഒന്നിന്ന് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല അല്ലേ. നമ്മൾ ലൈഫിൽ നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പം നമുക്ക് ആ ഡിസ്റ്റൻസ് വരും, പല കാര്യങ്ങളിൽ നിന്ന് അകൽച്ച വരും, നമ്മൾ ബിസി ആയിപ്പോവും. പക്ഷെ ഒരു കാര്യം നമ്മൾ മറക്കരുത്, നമ്മൾ ചിരിച്ച് വളർന്ന, നമ്മൾ വഴക്കിട്ട് കൂടി നിന്ന, നമ്മൾ കുരുത്തക്കേടുകൾ ചെയ്ത ആ ഒരു നമ്മളുടെ ആ ഒരു കുട്ടിക്കാലത്തെ ആ ഒരു ഓർമ്മകൾ നമ്മൾക്ക് കൊണ്ടു തന്ന നമ്മളുടെ ബന്ധുക്കളാണ് എന്ന് നമ്മൾ പറയുമ്പോൾ പോലും അതിലൊരു ബന്ധമുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തന്ന നമ്മളുടെ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട്സ്, അവരൊരിക്കലും നമുക്ക് ആരെയും വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് റീപ്ലേസ് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല കേട്ടോ. അപ്പം ഒരു റിയൽ കണക്ഷൻ നമുക്ക് തുടങ്ങുന്നത് ആദ്യം അവിടെ നിന്നാണ്. നമുക്ക് ഓടാനും ചാടാനും നമ്മളുടെ കൂടെ കളിക്കാനും ഒക്കെ പഠിപ്പിച്ച നമ്മുടെ കസിൻസിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആദ്യത്തെ ആ ഒരു ലേണിംഗ് ലെസൺസ് നമുക്ക് തുടങ്ങുന്നത്. അപ്പോൾ എടാ നീ എവിടെ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കോൺവെർസേഷനോട് കൂടി നമുക്ക് എവിടെയാണ് നീ, നിനക്ക് സുഖമായിട്ടിരിക്കുന്നോ, അല്ലെങ്കിൽ ഇപ്പം കൂടുതൽ എല്ലാവരും ചിലപ്പോൾ പുറത്തായിരിക്കും, വിദേശത്തൊക്കെ ആയിരിക്കും, എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ സെറ്റിൽ ആയിട്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ തന്നെ എല്ലാവരും അവരവരുടെ കുടുംബങ്ങളിലേക്ക് അവരൊക്കെ കുടുംബമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവർ അതിനകത്തേക്ക് ഒതുങ്ങിപ്പോവുകയായിരിക്കും. പക്ഷേ ഒന്ന് ഓർക്കാൻ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനായിട്ടൊക്കെ വളരെ കുറഞ്ഞ ഒരു ഒരു മിനിറ്റോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റോ ഒക്കെ മതി എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇത് നമുക്ക് അവരെക്കുറിച്ച് കൂടുതലായിട്ട് ഓർക്കാനും നമ്മളുടെ പഴയ ആ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു, നമ്മൾ കുഞ്ഞുനാളിൽ നമ്മൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഓർക്കാനും ഒക്കെ പറ്റിയ ആ ഒരു നിമിഷങ്ങളൊക്കെയാണ്. അപ്പം അത് നമ്മൾ ഒരിക്കലും മറക്കാനായിട്ട് പാടില്ല. ഇപ്പം ഈ ഫാമിലി ടുഗദർ അല്ലെങ്കിൽ നമ്മൾ റീയൂണിയൻ ഒക്കെ വരുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു ബന്ധം പോലെ മാത്രമാക്കി നിൽക്കില്ല. ചിലയിടത്തുണ്ട് കസിൻസുമായിട്ടൊക്കെ ഒരുമിച്ച് ട്രിപ്പ് പോവുക, കസിൻസൊക്കെ ആയിട്ട് ഒരുമിച്ച് അവരവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക, അവർക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ അവർ ഷെയർ ചെയ്തെടുക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ ഒക്കെ ഉണ്ട്. അപ്പം ആ ഒരു നിമിഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾക്ക് അത്രയധികം ഇതായിരിക്കും. അപ്പം അടുത്ത് കിട്ടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നൊന്നും വിളിച്ചിട്ട് ബാ, നമുക്കിന്ന് വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ പോയാലോ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇച്ചിരി നമുക്ക് എവിടെയെങ്കിലും പോയി ഇരുന്നാലോ എന്നൊക്കെയുള്ള ആ ഒരു മൊമെൻറ്റ്സ് ഒന്ന് ഷെയർ ചെയ്ത് നോക്കും. അപ്പം വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മളുടെ ബാല്യകാല ഓർമ്മകളൊന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അതിൻ്റെ റീസൺ തന്നെ അവരാണ്. ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വോയിസ് അല്ലെങ്കിൽ ആ ഒരു ഓർമ്മ എല്ലാം തിരിച്ചു കൊണ്ടുവരുന്ന ആ ഒരാളുകൾ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്കൊരു പുതിയ തുടക്കം തന്നെ ആകാം. ഒരു ഹായ് മാത്രം അയക്കലും അല്ലെങ്കിൽ ഒരു ബന്ധം തിരിച്ചു വരാം എന്നുള്ളൊരു തോന്നലൊക്കെ തന്നെയാകാം. അപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആയിരുന്നു. നമ്മളുടെ ഓണാട്ടുകരയുടെ ഏതാണ്ട് പാസഞ്ചർ നമ്മളൊന്ന് ഒതുക്കി വെക്കുകയാണ്. അപ്പോൾ തിങ്കളാഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഇസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
4: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
5: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
6: നിങ്ങൾക്കിഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണം മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും. അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
4: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: ചേട്ടാ, നമ്മുടെ ശിവനാഥനും ജീവവും കൂടെ ഒരു ബൈക്കിൽ പോന്നു.
1: അതിനെന്താ രണ്ടുപേർക്ക് ഒരു ബൈക്ക് പോയിക്കൂടായോ?
0: അല്ലേ, അത് കൊള്ളാം. ഇലക്ഷൻ കാലത്ത് അവർ രണ്ടുപേരും കൂടെ പരസ്യമായിട്ട് വഴക്കിട്ടവരല്ലയോ?
1: അതെ, ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇനി അവര് തമ്മിൽ ഉടക്കം നടക്കണമെന്നാണോ അതെന്റെ ആഗ്രഹം?
0: എന്നാലും വഴക്കടിച്ച സമയത്ത് എന്തൊക്കെയായിരുന്നു പരസ്പരം പറഞ്ഞത്? അവസാനം അടിയുടെ വക്കീൽ എത്തിയപ്പോ സദാനന്ദനാ പിടിച്ചു മാറ്റിയത്.
1: വോട്ടെണ്ണൽ നടക്കുന്നതിന് മുമ്പ് തന്നെ അവരൊന്നായി ഒരുമിച്ച് പോയി സ്മാരടിക്കാനും തുടങ്ങി.
0: രഘുവിന്റെ ഭാര്യയും ശിവനാഥന്റെ ഭാര്യയും തമ്മിൽ കണ്ട മിണ്ടത്തില്ലായിരുന്നു.
1: അവരിപ്പോഴും പിണക്കത്തിലായിരിക്കും. ആണുങ്ങൾ പെട്ടെന്നങ്ങ് മറക്കും, പെണ്ണുങ്ങൾ അങ്ങനല്ല.
0: അത് ശരിയാ. ആദ്യം ആര് മിണ്ടണമെന്ന് കരുതി മോന്തയും വീർപ്പിച്ചോണ്ട് അങ്ങ് നടക്കും.
1: വഴക്ക് നടന്നതിന്റെ പിറ്റേ ദിവസം ഞാൻ ശിവനാഥനെ കണ്ടായിരുന്നു. എന്തിനാ വഴക്കിന് പോയെന്ന് ചോദിച്ചപ്പോഴേ അവൻ ഇന്ന് ചിരിച്ച്.
0: രഘു കൂടെ വന്നപ്പോ ഞാനും ചോദിച്ച്, അവൻ കുനിഞ്ഞിരുന്ന് ചിരിച്ചു കള്ളന്.
1: ഇനി ഇലക്ഷൻ വരുമ്പോ അവന്മാര് തമ്മിൽ ഉടക്കും, നോക്കിക്കോ.
0: ഇനി അങ്ങനെ വഴക്കിട്ട ഒരു ചെറിയ വടി വെട്ടിക്കൊണ്ടുവന്ന് നാല് കാച്ച് രണ്ടെണ്ണത്തിനും കൊടുത്തു വിടണം
1: എന്ന് വിചാരിച്ച് പഴയതുപോലെ കത്തിക്കുത്തും വെട്ടുമൊന്നും ഇപ്പം ഇല്ലല്ലോ.
0: അത് ശരിയാ. പണ്ട് മതില് ബുക്ക് ചെയ്യുന്നതിനെ കുറിച്ച് വഴക്ക്, തോരണം പൊട്ടിച്ചു കളയുന്നതിന് വഴക്ക്, റിസൾട്ട് വന്ന് ജയിച്ച പാർട്ടിക്കാര് ജാഥാ നടത്തുമ്പോ വഴക്ക്.
1: ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ കഴിയുള്ളവരാരുവേ ഈ വഴക്കിനും വയ്യാവലിക്കൊന്നും പോകത്തില്ല. ആ വാസുദാ, എല്ലാരും പിരിഞ്ഞോ?
2: ആ പിരിഞ്ഞമ്മാവാ, ദൂരെയുള്ള ബന്ധുക്കളാരും കർമ്മത്തിനൊന്നില്ല.
0: ഇന്നത്തെ കാലത്ത് മരണ വീട്ടിൽ പോകാൻ തന്നെ ആർക്കും സമയമില്ല.
1: എന്നാലും സൂര, എന്തിനായിരിക്കും ഈ ശേഖരൻ ആത്മഹത്യ ചെയ്തത്?
2: അമ്മാവാ, പലരും ഈ ചോദ്യം തന്നെ എന്നോട് ചോദിക്കുന്നത്.
0: നീ തൊട്ട അയലത്തുകാരനായതുകൊണ്ടാ ചോദിക്കുന്നത്?
1: സാമ്പത്തിക കാര്യങ്ങളൊന്നുമില്ല, ചികിത്സിച്ചിട്ടും ഭേദമാത്ത അസുഖമൊന്നുമില്ല. മക്കളുടെ കാര്യമോ ഭാര്യയുടെ കാര്യമോ ഒന്നും ഓർത്ത് നിരാശപ്പെടാൻ ശേഖരൻ കല്യാണവും കഴിച്ചിട്ടില്ല.
0: എല്ലാവർക്കും ഒരു സഹായിയായിരുന്നു ശേഖരന്.
1: ഒരുപാട് പേർക്ക് സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട്, കാശ് തിരികെ കൊടുക്കാനുള്ളവരുടെ ഒരിക്കലും അവൻ കയർത്ത് സംസാരിച്ചിട്ടുമില്ല.
2: അമ്മാവാ, ഇത് ശേഖരൻ ബോധപൂർവം ചെയ്തതാ. മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് തന്നെ മേപ്പടിയാൻ മുറിയൊക്കെ വൃത്തിയാക്കി ചായക്കടയിലെ പറ്റൊക്കെ തീർത്തു.
1: അകലെയുള്ള ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയതായിട്ട് ഞാൻ അറിഞ്ഞു.
0: ചിലരൊക്കെ പറയുന്ന നോട്ടടവക്കാൻ കൊടുത്തത് പാളി പോയിട്ടാന്നാ.
1: കടം കൊടുത്ത കാശിന് പലിശ മേടിക്കാത്ത ശേഖരനാണോ അടവെക്കാൻ പോണത്? ആൾക്കാർക്ക് എന്തോ പറയാൻ വയ്യാത്ത.
0: വീട്ടിലുള്ളവരുമായിട്ട് ഏതെങ്കിലും വിഷയത്തെ സംസാരിച്ചുടക്കി കാണുമായിരിക്കും.
2: വഴക്കോ ഫസ്റ്റ് സന്ധ്യക്ക് അമ്പലത്തിൽ നിന്ന് ശേഖരം വന്ന സ്വന്തം മുറി കയറിയിരുന്ന് പത്രം വായിക്കും. രാത്രിയിലെ പത്രവായന, ഭക്ഷണ സമയത്ത് വിളിക്കും, പോയി കഴിക്കും. അതാ രീതി.
1: ഈ ഒറ്റയ്ക്ക് താമസിക്കുന്നതിന്റെ വേദന പുള്ളിക്കാരന്റെ മനസ്സിൽ കാണും.
2: അത് ശരിയാ അമ്മാവാ, ചിലപ്പോ ഇനി ഒരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആരും വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും.
0: അവർക്ക് അതിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞു കാണും.
1: ഇതൊക്കെ നിങ്ങൾ ഊഹിച്ചു പറയുന്നതല്ലയോ? മനുഷ്യ മനസ്സ് എപ്പോൾ എങ്ങോട്ടൊക്കെ സഞ്ചരിക്കുമെന്ന് ആർക്കും പറയാനൊക്കത്തില്ല.
0: അതേസമയം അവന്റെ മൂത്ത ചേട്ടൻ ഒരുത്തനുണ്ടല്ലോ മുരളി, കടവും കടത്തിന്റെ പുറത്ത് കടവോ.
1: അവന്റെ ഭാര്യയ്ക്കും മരുന്നിന് തന്നെ ഒരു മാസം 10,000-2,000 രൂപ വീതം വേണം. ചികിത്സിച്ചിട്ട് ഫലം ഉണ്ടോ? അതുമില്ല.
2: ബാങ്കിന് ജപ്തി നോട്ടീസ് ഒക്കെ വന്നായിരുന്നു അമ്മാവാ,
1: പക്ഷേ അപ്പോഴും അവൻ ചിരിച്ച് സന്തോഷിച്ച് നടക്കുന്നത്. അവന് തൂങ്ങിച്ചാണോന്ന് തോന്നിയതുമില്ല. ഒരു മാസത്തിന് മുമ്പ് ഒരു മാവൻ വേരോടെ വിഴുത് അവന്റെ വീടിന്റെ മുറ്റ മേളിൽ വീണു.
2: ഞാനും കൂടി പോയിട്ടല്ലയോ അമ്മാവ ആ പൊട്ടിയ ഓടും കഴുക്കോലും ഒക്കെ പെറുക്കി മാറ്റിയത്. അന്നേരം മുരളിച്ചേട്ടൻ നല്ല ചുണയാട്ട് എന്ന കാര്യങ്ങളെല്ലാം നടത്തിയവനെ.
0: എന്ത് വന്നാലും നേരിടാനുള്ള ശക്തി ചിലരുടെ മനസ്സിനെ കാണും. അവരാ മിടുക്കര്. ചിത്തത്തിന് ശക്തി വന്നാൽ ജീവിത സമരം വിജയിക്കും.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് സ്വാഗതം. എന്റെ പേര് ആതിര. ഓണം ഖാദിമേളയുടെ ജില്ലാതല ഉദ്ഘാടനവും കരുനാഗപ്പള്ളി ഖാദി രാമസൌഭാഗ്യ ഉദ്ഘാടനവും ഇന്ന് വൈകിട്ട് 4-ന്. വനിതാ ശിശുക്ഷേമ തൊഴിൽ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണൻ നിർവഹിക്കും. കരുനാഗപ്പള്ളി മുനിസിപ്പൽ സമുച്ചയാങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ സി ആർ മഹേഷ് MLA അധ്യക്ഷനാകും. ആദ്യ വിൽപ്പന കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ പി സോമരാജൻ നിർവഹിക്കും. വൈസ് ചെയർപേഴ്സൺ ബീന ജോൺസൺ സമ്മാന കൂപ്പണുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കും. ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് മുൻ വൈസ് ചെയർപേഴ്സൺ KC രാജൻ മുഖ്യാതിഥിയാകും. സ്ഥിരം സമിതി അധ്യക്ഷരായ ബി മോഹൻദാസ്, മുനമ്പത്ത് ഗഫൂർ, പി രാജു, എം ശോഭ, ആശ അനിൽ, വാർഡ് കൌൺസിലർ ജി രാജേഷ്, നഗരസഭാ സെക്രട്ടറി VS സന്ദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഓഗസ്റ്റ് 25 വരെ 30% പ്രത്യേക കിഴിവോടെയാണ് ഖാദി വസ്ത്രങ്ങൾ വിൽക്കുക. ഓരോ 1000 രൂപയുടെ ഗ്രേസ് പർച്ചേസിനും സമ്മാന കൂപ്പൺ ലഭിക്കും. ഒന്നാം സമ്മാനം ഒരാൾക്ക് കാറും രണ്ടാം സമ്മാനമായി 14 ജില്ലയുടെ ഓരോ സുസുക്കി ആക്സസ് 125 സ്കൂട്ടറും മൂന്നാം സമ്മാനമായി 50 പേർക്ക് 5000 രൂപയുടെ ഖാദി ഗിഫ്റ്റ് വൗച്ചറും നൽകും. എല്ലാ ആഴ്ചയിലും ജില്ലാതല നറുക്കെടുപ്പ് നടത്തി 3000 രൂപയുടെ ഖാദി ഗിഫ്റ്റ് വൗച്ചറും നൽകും. സർട്ടിഫിക്കറ്റ് ഇൻ മാർഷ്യൽ ആർട്സ് പ്രോഗ്രാം SRC കമ്മ്യൂണിറ്റി കോളേജിൽ ആരംഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ മാർഷ്യൽ ആർട്സ് പ്രോഗ്രാമിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 31 വരെ നീട്ടി. 6 മാസം ദൈർഘ്യമുള്ള പ്രോഗ്രാമിന് 10-ാം ക്ലാസ്സാണ് യോഗ്യത. കളരിപ്പയറ്റ്, കുംഫു എന്നിവ പഠന വിഷയങ്ങളാണ്. 15 വയസ്സിനുമേൽ പ്രായമുള്ള ആർക്കും അപേക്ഷിക്കാം. ഉയർന്ന പ്രായപരിധിയില്ല. വിവരങ്ങൾക്ക് ജില്ലയിലെ പഠന കേന്ദ്രം, ശ്രീമംഗലം കളരി ആൻഡ് യോഗ സ്കൂൾ, തീർത്ഥം മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് കിഴക്കേക്കര. ഫോൺ നമ്പർ 8086-2333-322. SRC കമ്മ്യൂണിറ്റി കോളേജിൽ ആരംഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പ്രോഗ്രാമിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 21 വരെ നീട്ടി. ചന്ദനത്തോപ്പ് സർക്കാർ ബേസിക് ട്രെയിനിങ് സെന്ററിൽ ഭിന്നശേഷി ST വനിതാ ടെക്നിക്കൽ സ്കൂൾ, ഓർഫൻ, ജുവനൈൽ എന്നീ സംവരണ വിഭാഗത്തിലെ ഒഴിവുകൾ ITA സീറ്റുകളിലേക്ക് അപേക്ഷിക്കാം. അപേക്ഷകർക്ക് 2026 ഓഗസ്റ്റ് 1 14 വയസ്സ് പൂർത്തിയാകണം. ഉയർന്ന പ്രായപരിധിയില്ല. യോഗ്യത SSLC. അവസാന തീയതി 27 ജൂലൈ. ഫോൺ നമ്പർ 9847149 4968. ഇതോടെ ചുറ്റുവട്ട വിശേഷം പൂർണ്ണമായിരിക്കുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിന് സസ്പെൻഷൻ. തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി KM ഷാജി. ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള അപേക്ഷ ഇന്നുകൂടി സമർപ്പിക്കാം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ ഹരാരെ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ഇനി തിങ്കളാഴ്ച ചേരും. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ലോക്സഭ ആദരം അർപ്പിച്ചു. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ശ്രമിക്കവേ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് അരങ്ങേറിയത്. സഭാ നടപടികൾ രണ്ടു മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശനമായ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ്, വാങ്ചുക്കിന്റെ ഭാര്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് സമരം അവസാനിപ്പിച്ചത്. ഒരു തരത്തിലുമുള്ള അക്രമവും ഉണ്ടാകാൻ പാടില്ലെന്ന കാര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും വാങ്ചുക് അഭ്യർത്ഥിച്ചു. വഖഫ് ബോർഡ് വിഷയത്തിലെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ കോടതി തീരുമാനമനുസരിച്ച് സർക്കാർ മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലെ SSK ഫണ്ട് ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ ആവശ്യങ്ങൾ അറിയിക്കാനാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും ശ്രീ ഷംസുദ്ദീൻ വ്യക്തമാക്കി.
1: ഇന്ത്യയിലെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരുടെ സമ്മേളനം അത് വളരെ മുമ്പ് നിശ്ചയിച്ചതാണ്. സംസ്ഥാനത്തു നിന്നുള്ള മന്ത്രിമാരായ യോഗത്തിൽ പങ്കെടുത്തു, അജണ്ട പ്രകാരം ചർച്ച ചെയ്തു. അതുപോലെ ഭാവി പദ്ധതികളിൽ അർഹമായ പങ്കാളിത്തം കിട്ടാനുമാണ് നമ്മൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്. വഖഫ് ബോർഡിൽ ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയിൽ ഒരു വിഷയം നിൽക്കുമ്പോൾ സുപ്രീംകോടതി എന്താണോ പറയുന്നത് അത് വെയിറ്റ് ചെയ്തിട്ട് ആ കാര്യത്തിൽ ഞങ്ങളും തീരുമാനമെടുക്കും. പിന്നെ പുനഃസംഘടനയ്ക്ക് സർക്കാരിന് അധികാരമുണ്ടെന്ന് കോടതി തന്നെ കണ്ടിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷനുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യും. ഇതിനായി 1,095 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 51.1 ലക്ഷം പേർക്ക് 2,000 രൂപ വീതമാണ് നൽകുന്നത്. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറങ്ങി. കഴിഞ്ഞ LDF സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടിൽ അട്ടിമറി നടത്തിയതിനാലാണ് നടപടി. അധികാര ദുർവിനിയോഗം കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു.
2: DGP റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പൊ ആ തീരുമാനമാണ് ഗവൺമെന്റ് ഉത്തരവായി പുറത്തു വരുന്നത്. അത് പ്രത്യേക അസാധാരണമായ ഒന്നുമില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അധികാര ദുർവിനിയോഗവും അതോടൊപ്പം തന്നെ വെടിവിട്ടുള്ള പ്രവർത്തനവും ആര് ചെയ്താൽ അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ നൽകാൻ ഏത് ഗവൺമെന്റിനും ബാധ്യതയുണ്ട്.
0: സംസ്ഥാനത്ത് നാലാം ദിവസത്തിലേക്ക് കടന്ന ഓൺലൈൻ ടാക്സി തൊഴിലാളികളുടെ സമരം ഭാഗികമായി പിൻവലിച്ചു. വേതന വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകളിൽ തൊഴിലാളികൾ സമരം അവസാനിപ്പിച്ച് സർവീസ് പുനരാരംഭിച്ചു. എന്നാൽ ഊബർ ആപ്പിനെതിരെയുള്ള സമരം തുടരുകയാണ്. വാഹനങ്ങളുടെ ലഭ്യതക്കുറവിനെ തുടർന്ന് യാത്രക്കാരിൽ നിന്നും 3 ഇരട്ടിയോളം അമിത നിരക്ക് ഈടാക്കുന്നതായും പരാതി ഉയരുന്നുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇന്ന്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അതേസമയം മുൻപ് ഏതെങ്കിലും വിധത്തിൽ ഹജ്ജ് നിർവഹിച്ചവർക്കും ശരിയായ രീതിയിലുള്ള സഹായി ഇല്ലാത്തവർക്കും ഈ വിഭാഗത്തിൽ അപേക്ഷിക്കാൻ അർഹതയില്ലെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ 4 ദിവസമായി സംഘടിപ്പിച്ച ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലന പരിപാടി ഓപ്പറേഷൻ സതേൺ റെഡിനെസ്സിന് സമാപനം. 27 രാജ്യങ്ങളിലെ 276 പ്രതിനിധികൾ പങ്കെടുത്തു. സമുദ്ര സുരക്ഷ, സമുദ്രമേഖലയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച ധാരണയും വിവരങ്ങൾ പങ്കിടലും, സമുദ്ര നിയമം, മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പ്രത്യേക സെഷനുകൾ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കും. മന്ത്രി കെ എം ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: സംസ്ഥാനത്തെ തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത്. ഇത് സംബന്ധിച്ച കരട് റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി യോഗത്തിൽ അവതരിപ്പിച്ചു. തദ്ദേശ വാർഡ് തലത്തിൽ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ച് ആക്രമണകാരികളായ നായ്ക്കളെ കണ്ടെത്തും. ആവശ്യമെങ്കിൽ കുത്തിവയ്പിലൂടെ ദയാവധം നടത്തും. മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കി തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാനും യോഗത്തിൽ ധാരണയായി.
0: മന്ത്രി കെ മുരളീധരൻ വർക്കല ശിവഗിരി മഠം സന്ദർശിച്ചു. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ തുടങ്ങിയവർ മന്ത്രിയെ സ്വീകരിച്ചു. മഹാസമാധിയിലും അദ്ദേഹം ദർശനം നടത്തി. സംസ്ഥാനത്ത് ആദ്യമായി റോഡുകളിൽ വൈറ്റ് ടോപ്പിംഗ് നടത്തി. ആലപ്പുഴ ജില്ല മാതൃകയാകുന്നു. നഗരത്തിലെ ജനറൽ ആശുപത്രി കവല, കളക്ടറേറ്റ് കോൺവെന്റ് കവല, മുല്ലയ്ക്കൽ റോഡുകളിലായിരുന്നു വൈറ്റ് ടോപ്പിംഗ് പരീക്ഷണം. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: സ്ഥിരമായി വെള്ളക്കെട്ടും കുഴിയും ഉണ്ടാകുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരം നിർമ്മാണ രീതി പ്രയോജനപ്പെടുക. 2021 7 കിലോമീറ്ററോളം ദൂരത്തിലാണ് നഗരത്തിലെ റോഡുകൾ ആധുനികവൽക്കരിച്ചത്. തകരാറൊന്നുമില്ലാതെ റോഡ് 25-30 വർഷം നിലനിൽക്കുമെന്നാണ് അവകാശവാദം.
0: ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ ഹരാരയിൽ നടക്കും. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ സിംബാബ്വെയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കോട്ടയം അയർകുന്നത്ത് വിഷം കഴിച്ചു മരിച്ച ഒരു കുടുംബത്തിലെ 4 പേരുടെയും സംസ്കാരം ഇന്ന് നടക്കും. ചേപ്പുംപാറ മർത്താമറിയംപള്ളി പാരിഷ് ഹാളിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹങ്ങളിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് 3 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ SFI ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ച, NTA പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലെ ചർച്ചയിൽ നിന്നും കോൺഗ്രസ് ഒളിച്ചോടുന്നതായി BJP ആരോപിച്ചു. ചോദ്യപേപ്പർ മാറി നൽകിയതിനെ തുടർന്ന് റദ്ദാക്കിയ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് രണ്ടാംഘട്ട പ്രാഥമിക പരീക്ഷയുടെ പുതുക്കിയ തീയതി PSE പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 22 രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:05 വരെയായിരിക്കും പരീക്ഷ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 869 പോയിന്റ് താഴ്ന്ന് 75541, നിഫ്റ്റി 245 പോയിന്റ് നഷ്ടത്തിൽ 23626 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1360 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. 1076 എന്ന ടോൾ ഫ്രീ നമ്പറിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് അധികൃതർ. ഇത് സംബന്ധിച്ച് സമൂഹമാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ അറിയിച്ചു. ഇടുക്കി ശാന്തൻപാറ ആനയിറകലിൽ കാട്ടാന റേഷൻ കട തകർത്തു. ഇന്ന് പുലർച്ചെയാണ് ചക്കക്കൊമ്പൻ എന്ന ആന കട തകർത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന ശിക്ഷയ്ക്കുള്ള കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭ പരിഗണിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് ബോർഡ് വിഷയത്തിലെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി N. ശംസുദ്ദീൻ. സുപ്രീംകോടതി തീരുമാനമനുസരിച്ച് മുന്നോട്ടു പോകുമെന്നും മന്ത്രി. ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് AdGP MR അജിത്കുമാറിന് സസ്പെൻഷൻ. തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി KM ഷാജി. ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള അപേക്ഷ ഇന്ന് കൂടി സമർപ്പിക്കാം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ ഹരാരയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറ ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീരസൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് പാർലമെന്റ്. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 47. ഗുജറാത്തിലും ജമ്മുവിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഇറാനെതിരെ 13-ാം ദിനവും ആക്രമണം തുടർന്ന് അമേരിക്ക. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇക്കാര്യം ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതു സംബന്ധിച്ച ബിൽ പാർലമെന്റിൽ ഉടൻ തന്നെ പാസാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചകളുമായി ബന്ധപ്പെട്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സംബന്ധിച്ച കരട് നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകൾ ഇന്നലെ രാത്രി തന്നെ സമർപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 2.5 മാസത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ സുപ്രധാന നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നടപടി സഹായിക്കുമെന്നും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരായ ശക്തമായ മുന്നറിയിപ്പായി ഇത് മാറുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള തീരുമാനത്തെ കേന്ദ്ര

0: उनकी सुनवाई हम स्पेशली डेजिग्नेटेड फास्ट ट्रैक कोर्ट गठित करके करवाएंगे, जिससे डे टू डे बेसिस पे सुनवाई होगी, स्पीडी ट्रायल होगा और टाइम बाउंड इन्वेस्टिगेशन होगा, तो युवाओं को न्याय मिलेगा। ये बहुत बड़ा निर्णय है। उसी प्रक्रिया में कल दिन भर ये चर्चा चलती रही।
1: പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഫാസ്റ്റ്ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. റൌസ് അവന്യൂ കോടതിയിൽ പ്രവർത്തിക്കുന്ന ഫാസ്റ്റ്ട്രാക്ക് കോടതിയിൽ അനു ഗ്രോവർ ബാലിഗയെ ആണ് ജഡ്ജിയായി നിയോഗിച്ചത്. ഫാസ്റ്റ്ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ തീരുമാനം വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും രാജ്യത്തെ യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം സോനം വാങ്ചുക് ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ ജെ.പി. നദ്ദ, ജിതേന്ദ്ര സിംഗ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് അവസാനിപ്പിച്ചത്. കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര രക്തസാക്ഷികളുടെ അചഞ്ചലമായ ധീരതയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് പാർലമെന്റ്. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ അതിർത്തികൾ കാത്തുസൂക്ഷിക്കാൻ ജീവൻ ബലി നൽകിയ ധീര സൈനികരുടെ സ്മരണ പുതുക്കുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ ദിവസ് ആചരിക്കുന്നത്. രാജ്യത്തിന്റെ ഐക്യം, പരമാധികാരം എന്നിവ കാത്തുസൂക്ഷിക്കാനുള്ള നമ്മുടെ പ്രതിബദ്ധതയെ ഓർമ്മിപ്പിക്കുന്നതാണ് കാർഗിൽ വിജയ് ദിവസെന്നും കാർഗിൽ ധീരയോദ്ധാക്കൾ രാജ്യത്തിന് എക്കാലവും മാതൃകയാണെന്നും രാജ്യസഭാ അധ്യക്ഷൻ സി.പി. രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. കാർഗിൽ വിജയ് ദിവസ് രാജ്യത്തെ സൈനികരുടെ ത്യാഗത്തെയും ധീരതയെയും സ്മരിക്കുന്നതിനുള്ള ദിവസമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
2: ये दिन हमारे भारतीय सशस्त्र बलों के अद्भुत साहस, अप्रतिम शौर्य और सर्वोच्च बलिदान का प्रतीक है। ये सभा भारतीय सशस्त्र बलों के उन वीर जवानों को श्रद्धापूर्वक नमन करती है, जिन्होंने अत्यधिक दुर्गम पर्वतीय क्षेत्रों, विषम परिस्थितियों और प्रतिकूल मौसम की परवाह न करते हुए अद्वितीय वीरता और अटूट संकल्प का परिचय दिया और अपना सर्वोच्च बलिदान देकर देश की अखंडता और संप्रभुता की रक्षा की।
1: ई वार्तागल आकाशवाणी ലേന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബോലോജാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ റൊമാനിയ വ്യാപാര ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെയാണ് 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായത്. മാർച്ച് പാസ്റ്റിൽ 126 അംഗ ഇന്ത്യൻ സംഘത്തെ മീരാഭായ് ചാനുവും ലൊവ്ലിന ബോർഗോഹെയ്നുമാണ് നയിച്ചത്. 10 ദിവസത്തെ മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. അസം പ്രളയത്തിൽ ഇന്നലെ 6 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ മരിച്ചവരുടെ എണ്ണം 47. 11 ജില്ലകളിലായി 7 ലക്ഷത്തിലധികം പേരായാണ് പ്രളയം ബാധിച്ചത്. ഗുജറാത്തിൽ 2 ദിവസമായി തുടരുന്ന കനത്ത മഴ അഹമ്മദാബാദിലും സൂറത്തിലുമടക്കം ജനജീവിതം ദുരിതത്തിലാക്കി. നവ്സാരി വൽസാദ് മേഖലകളിൽ നദികൾ കരകവിഞ്ഞ് പ്രളയ സമാന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ജമ്മുകശ്മീരിൽ 3 ദിവസമായി തുടരുന്ന ശക്തമായ മഴ ജമ്മു ഡിവിഷനിൽ മേഘവിസ്ഫോടനത്തിനും അതിവേഗ പ്രളയത്തിനും കാരണമായി. ജമ്മു ശ്രീനഗർ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. എഡിജിപി MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറക്കി. LDF സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടിൽ അട്ടിമറി നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. കാട്ടാന ഭീഷണിയിൽ ഇടുക്കി ശാന്തൻപാറയും പരിസര പ്രദേശങ്ങളും. ആനയിറങ്കലിൽ ചക്കക്കൊമ്പൻ വീണ്ടും റേഷൻ കട തകർത്തു. തുടർച്ചയായി 12-ാം തവണയാണ് ഈ റേഷൻ കടയ്ക്ക് നേരെ കാട്ടാന ആക്രമണമുണ്ടാകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: കഴിഞ്ഞ രാത്രി 9:30 മുതൽ പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. നാട്ടുകാർ ചേർന്ന് ആനയെ തുരത്തുകയും ചെയ്തു. എന്നാൽ പുലർച്ചയോടെ വീണ്ടും എത്തിയ കാട്ടുകൊമ്പൻ ആക്രമണം നടത്തുകയായിരുന്നു. റേഷൻ കട കൂടാതെ തൊഴിലാളി ലയത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കടയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. നിരന്തരം കാട്ടാന ശല്യമുണ്ടാകുന്ന ആനയിറങ്കലിൽ വനംവകുപ്പിന്റെയോ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെയോ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് ആരോപണമുണ്ട്. റേഷൻ കട 12 തവണ തകർക്കപ്പെട്ടിട്ടും ശാശ്വതമായ ഒരു സുരക്ഷാ സംവിധാനമൊരുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. അടിയന്തര ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.
1: ഇറാനിൽ

തുടർച്ചയായ 13-ാം രാത്രിയും ആക്രമണം തുടർന്ന് അമേരിക്ക. യമനിലെ ഹൂതി വിമതർ ചെങ്കടലിൽ 2 സൌദി എണ്ണക്കപ്പലുകൾ ആക്രമിച്ചതിന് പിന്നാലെ യുഎസ് ഇറാനിൽ ആക്രമണം ശക്തിപ്പെടുത്തുകയാണ്. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർധന തുടരുകയാണ്. 100 ഡോളറിന് മുകളിലെത്തിയ ബ്രന്റ് ക്രൂഡ് വില നിലവിൽ 98 ഡോളറും WTI ക്രൂഡ് വില ബാരലിന് 90 ഡോളറുമാണ്. 5 തവണ ലോക ചാമ്പ്യനായ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. നിലവിലെ ഫിഡെ പ്രസിഡന്റ് റഷ്യയുടെ അർക്കാദി ദ്രോർക്കോവിച്ചിനെ യൂറോപ്യൻ യൂണിയൻ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് നേതൃമാറ്റം. സ്വിസ് യൂറോപ്യൻ യൂണിയൻ നിയമപ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ദ്രോർക്കോവിച്ചിനുമേൽ നിലനിൽക്കുന്നിടത്തോളം കാലം ആനന്ദ് ഇടക്കാല പ്രസിഡന്റായി ചുമതലകൾ വഹിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 233 പോയിന്റ് താഴ്ന്ന് 76,157-ലും നിഫ്റ്റി 69 പോയിന്റ് നഷ്ടത്തിൽ 23,799-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,360 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള രഥങ്ങളുടെ മടക്കയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ജനലക്ഷങ്ങൾ ക്ഷേത്ര നഗരിയിലെത്തി. ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ നിന്നാണ് രഥങ്ങൾ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് പാർലമെന്റ്. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 47-ആയി. ഗുജറാത്തിലും ജമ്മുവിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഇറാനെതിരെ 13-ാം ദിനവും ആക്രമണം തുടർന്ന് അമേരിക്ക. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

Talkie. ഹായ് ഹലോ, ഇറ്റ്സ് മീ നിതിൻ. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം കൂടെയുള്ളത് അർജുൻ നിതിൻ ആണ്. ഒരു ക്ലിക്കിൽ ലോകം വിരൽത്തുമ്പിലെത്തുന്ന കാലമാണ് അല്ലേ? ഓരോ ദിവസവും പുതുപുത്തൻ ടെക്നോളജികൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാലം. ആ അത്ഭുതങ്ങളുടെ പിന്നാലെ കഥകളും നമുക്ക് ഉപകാരപ്പെടുന്ന ടെക്കി ടിപ്പുകളും ഡിജിറ്റൽ ലോകത്തെ വിശേഷങ്ങളുമായിട്ട് ഇതാ തുടങ്ങുകയാണ് ഇന്റർവ്യൂ 91.2 ടെക്കി ടോക്കി. അപ്പോൾ നമുക്ക് ടെക് വിശേഷത്തിലേക്ക് പോകാം. അതിനുമുമ്പ് നമുക്ക് രണ്ട് പാട്ടായി കേട്ട് തിരികെ വരാം.

ടോക്കി. അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടായിക്കേട്ട് നമ്മൾ വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക് പരോട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് നിങ്ങളോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ നമുക്കൊരു ടെക് വിശേഷത്തിലേക്ക് പോകാം. നിങ്ങളുടെ പേരിൽ ആരെങ്കിലും ഫേക്കായിട്ട് സിം എടുത്തിട്ട് അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാം. അത് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ നോക്കും. അതെങ്ങനെ പറഞ്ഞുതരാം. അതിനായിട്ട് ആദ്യം നിങ്ങൾ ഗൂഗിൾ എടുക്കുക, അതിൽ ടപ്കോപ്പ് എന്ന് സെർച്ച് ചെയ്യുക. ആദ്യം തന്നെ ഒരു വെബ്സൈറ്റ് കാണും, അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു പേജ് വരും. അതിൽ താഴോട്ട് പോകുമ്പോൾ അവിടെ മൊബൈൽ നമ്പറും ഒരു ക്യാപ്ചർ ഐഡിയും കൊടുക്കാൻ കാണും. അത് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു OTP വരും. OTP താഴെ അടിച്ച് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പറിലല്ലാതെ നിങ്ങളുടെ പേരിൽ എടുത്ത എല്ലാ നമ്പറുകളും കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് അതിന്റെ താഴെ ടിക്ക് കൊടുക്കുക. എന്നിട്ട് നോട്ട് മൈ നമ്പർ എന്ന് കൊടുക്കുക. താഴെ റിപ്പോർട്ട് കൊടുത്താൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും, ആ നമ്പർ ബ്ലോക്ക് ആയി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സംഭവം സിമ്പിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും നമ്പർ നിങ്ങളുടെ പേരിൽ നിങ്ങൾ അറിയാത്ത ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ടെക് വിശേഷം കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അതിനായിട്ട് കേൾക്കൂ എന്റെ റേഡിയോ 91.2.

Talkie. യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ ടെക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് അതായത് എൻട്രോയുടെ ഇനി 1.2 ടെക്കി ടോക്കിയാണ് ഇന്ന് കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ടെക് വിശേഷത്തിലേക്ക് പോകാം. എനിക്ക് പഴയ ഒരു മെയിൽ ഐ ഡി ഉണ്ടായിരുന്നത്, അതിന്റെ പേരിങ്ങനെയായിരുന്നു, നിതിൻ ഡ്രോക്സ്. അപ്പൊ നമുക്ക് നമ്മൾ അന്നത്തെ ആ ഒരു ഇതിൽ നമുക്ക് വായി തോന്നുന്ന ഒരു പേരൊക്കെ നമ്മൾ കൊടുക്കും ഈ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ. എന്താണ് ഇതിന്റെ ഉപയോഗം എന്തെന്ന് നമുക്ക് അറിയത്തില്ല ഈ മെയിൽ ഐ ഡിയുടെ. അപ്പോൾ നമ്മൾ അന്ന് ആ ഒരു പേര് കൊടുത്തു. പക്ഷേ ഞാൻ എൻ്റെ സി വി തയ്യാറാക്കുന്ന സമയത്ത് അതിനകത്ത് മെയിൽ ഐ ഡി കൊടുക്കണം. അപ്പോൾ ഒരു കമ്പനിയിലോട്ട് നമ്മൾ നമ്മുടെ സി വി കൊടുക്കുമ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി ഇങ്ങനെ ആണെങ്കിൽ എങ്ങനെ ഇരിക്കും? അവർ അന്നേരം റിജക്ട് ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടരം പറഞ്ഞുകൂടാ ഇത് ഈ മെയിൽ ഐ ഡി പറ്റത്തില്ല, വേറെ കൊടുക്കണമെന്ന് പറയാം. ഒന്നെങ്കിൽ നമുക്ക് വേറെ ക്രിയേറ്റ് ചെയ്യാം, അതായത് നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ. അപ്പം എൻ്റെ വേറെ കൂട്ടരം എന്ന് പറഞ്ഞുകൂടാ അതൊന്നും വേണ്ട, ഇതിനകത്ത് നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡിയുടെ യൂസർ ഐ ഡി മാറ്റാൻ പറ്റുമെന്ന് പറയും. അതെങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഗൂഗിൾ എടുക്കുക, അതിൽ പ്രൊഫൈൽ എടുക്കുക, അതിൽ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക, അതിൽ പേഴ്സണൽ ഇൻഫോം സെലക്ട് ചെയ്യുക, അതിൽ ഇമെയിൽ ഓപ്ഷൻ എടുക്കുക, എന്നിട്ട് ഗൂഗിൾ അക്കൗണ്ട് ഇമെയിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ഗൂഗിൾ അക്കൗണ്ട് ഇമെയിൽ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പേജ് വരും, അതിൽ ഏറ്റവും താഴെയായിട്ട് യൂസർ നെയിം എന്നൊരു കോളം വരും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം കൊടുക്കുക, എന്നിട്ട് യെസ് ചേഞ്ച് ഇമെയിൽ എന്ന് കൊടുക്കുക. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 12 മാസം കൂടിയിരിക്കുമ്പോഴേ നമുക്കിങ്ങനെ മാറ്റാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴെപ്പോഴും മാറ്റാനുള്ള ഉദ്ദേശമൊന്നും വേണ്ട, കൊടുക്കുമ്പോൾ നല്ലൊരു പേര് കൊടുക്കുക. ഇതേപോലെ ടെക് പരമായിട്ടുള്ള വിശേഷങ്ങൾ കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അതിനായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും, ഇത് എൻ്റെ റേഡിയോ 91.2.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

Talkie. നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ള ദാർജിലിംഗിലാണ്. അപ്പോൾ നമുക്ക് ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാം. ഈ ഹാക്കർമാർ ഫോൺ ഹാക്ക് ചെയ്തു എന്ന് നമ്മളിപ്പോൾ കേട്ടുണ്ട് അല്ലേ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് ഇവർ ഹാക്ക് ചെയ്യുന്നതെന്ന് അല്ലേ. നിങ്ങളും ചിന്തിക്കാറുണ്ടായിരിക്കും. നമ്മൾ ഈ പല ഫോർവേഡ് മെസ്സേജും നമ്മൾ പല ഗ്രൂപ്പുകളിലേക്കും അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടും ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. അതായത് എന്തെങ്കിലും ഓഫറിൻ്റെ ഒക്കെ മെസ്സേജൊക്കെ. ഈ ഒരു മെസ്സേജ് ഒരു ഹാക്കിംഗ് ആണ്. ഇതിന് ഫിഷിംഗ് എന്നാണ് ഹാക്കർമാർ പറയുന്നത്. ഇങ്ങനെ വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അങ്ങ് ലോഗിൻ ആക്കും. ഉദാഹരണത്തിന് നിങ്ങൾ അധികം പേര് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഇമെയിലും ഐഡിയും പാസ്വേഡും വെച്ച് അങ്ങ് ലോഗിൻ ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളുടെ ഫോണിലെ മെയിൽ ഐഡിയും പാസ്വേഡും കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ മെയിൽ ഐഡി വെച്ച് നമ്മൾ എന്തൊക്കെ ലോഗിൻ ആയിട്ടുണ്ടോ അതൊക്കെ അവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഇച്ചിരി വിശദീകരിച്ച് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ നമ്മുടെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മുടെ ഫോട്ടോസ്, വീഡിയോസ്, കോൺടാക്ട് ലിസ്റ്റ്, ലൊക്കേഷൻ അങ്ങനെ എല്ലാം നമ്മൾ അലോ ചെയ്തിട്ടായിരിക്കും നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ മെയിൽ ഐഡിയും പാസ്വേഡും കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ അവർക്ക് ഹാക്കർമാർക്ക് ഈസി ആയിട്ട് കിട്ടും. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഗൂഗിൾ തന്നെ അവതരിപ്പിക്കുന്ന ഗൂഗിൾ പാസ്വേഡ് എൻക്രിപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ചെയ്യാൻ സിമ്പിൾ ആണ്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോണം. സെറ്റിംഗ്സ് എടുക്കുക, അതിൽ ഗൂഗിൾ എടുക്കുക. അവിടെ നിങ്ങളുടെ യൂസർ നെയിമിന്റെ താഴെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. അതിൽ ഏറ്റവും താഴോട്ട് വരുമ്പോൾ പാസ്വേഡ് മാനേജർ എന്നൊരു ഓപ്ഷൻ കാണും, അത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു പേജ് വരും, അതിൽ ഏറ്റവും താഴെയായിട്ട് സെറ്റിംഗ്സ് ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. സെറ്റപ്പ് ഡിവൈസ് എൻസ്ക്രിപ്ഷൻ അങ്ങനെ ഒരു ഓപ്ഷൻ വരും, അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ വീണ്ടും താഴെയായിട്ട് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അപ്പോൾ സെറ്റപ്പ് എന്നൊരു ഓപ്ഷൻ വരും, അതും കൊടുക്കുക. അപ്പോൾ അപ്ഡേറ്റിംഗ് പാസ്വേഡ് എൻസ്ക്രിപ്ഷൻ എന്ന് കാണിക്കുക. ഇങ്ങനെ ലോഡിംഗ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അത് കഴിയുമ്പോൾ യു ആർ റെഡി എന്ന് കാണിക്കും, ഡൺ കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ഫോണിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കും. ഇതേപോലുള്ള ടെക് പരമായിട്ടുള്ള വിശേഷങ്ങൾ കേൾക്കാം എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: ടോക്കി.
1: നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിരിക്കുന്ന ടെക് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്ന് ടെക് പരമായിട്ടുള്ള വിശേഷങ്ങൾ സംസാരിക്കാനായിട്ട് കൂടെ ഉള്ളത് അർജുൻ ഇതിനാണ്. ഇത് എൻഡ്രോയിഡ് 91.2 ടെക്കി ടോക്കിയാണ്. അപ്പോൾ നമുക്ക് ടെക് വിശേഷത്തിലേക്ക് പോകാം. ഈ പ്രൈവസി ഇഷ്ടമല്ലാത്തവരാരുണ്ടല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ വാട്സപ്പിൽ ചാറ്റിലൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. എന്നാൽ അങ്ങനെ ഒരു ഫ്യൂച്ചർ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ മറ്റൊരാളുമായിട്ട് ചാറ്റ് ചെയ്യുന്ന കാര്യം വേറെ ഒരാളും അറിയരുത് അല്ലേ. ഇനി അഥവാ നമ്മുടെ വാട്സപ്പ് എടുത്ത് നോക്കിയാലും അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഫീച്ചർ ഇഷ്ടപ്പെടും. ഓക്കെ, നിങ്ങൾക്ക് ആരുടെ ചാറ്റാണ് ഹൈഡ് ചെയ്യേണ്ടത് അവരുടെ ചാറ്റ് ലിസ്റ്റിൽ പോവുക, എന്നിട്ട് 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചാറ്റ് ലോക്ക് എന്നൊരു ഓപ്ഷൻ വരും, അത് കൊടുക്കുക. നേരെ ബാക്ക് വരിക, എന്നിട്ട് സ്ക്രീൻ ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ലോക്ക്ഡ് ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് 3 ഡോട്ട് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹൈഡ് ചാറ്റ് എന്നൊരു ഓപ്ഷൻ വരും, അത് എനേബിൾ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി ചാറ്റ് ഹൈഡ് ചെയ്യാനും ഒരു സീക്രട്ട് കോഡ് കൊടുക്കാനും സാധിക്കും. ഇനി നിങ്ങൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ ആ ചാറ്റ് അവിടെ കാണാൻ സാധിക്കത്തില്ല. ഇനി കാണണമെങ്കിൽ സെർച്ചിൽ പോയിട്ട് ഈ സീക്രട്ട് കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാക്കൂ. അപ്പൊ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ വേദന ഹൈഡ് ചെയ്ത് വെച്ചോളൂ. ഇതേപോലെ മറ്റു ടിപ്പായിട്ട് നമുക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സോ അതിനായിട്ട് കേൾക്കൂ എന്റെ റേഡിയോ 91.2.

Talkie. യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻട്രോയുടെ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെയുള്ളത് അർജുൻ നിതിനാണ്. നമ്മൾ കുറെ ടെക് പരോടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിച്ചു. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം നമ്മളോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും ഇത് എൻട്രോയുടെ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: പൈതൃകം, കാലങ്ങൾ കടന്നൊഴുകുന്ന സംസ്കൃതിയുടെ മഹാപ്രവാഹം, ഭാരതത്തിന്റെ പാരമ്പര്യത്തിന്റെ ശേഷിപ്പുകൾ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം.
1: പ്രിയ ശ്രോതാക്കളെ, ആത്മീയതയും പൈതൃകവും കൈകോർക്കുന്ന മറ്റൊരു മനോഹരമായ യാത്രയിലേക്ക് നിങ്ങളെ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് ഗുജറാത്തിലെ പാലിത്താനയിലേക്കാണ്. ജൈനമത വിശ്വാസികളുടെ ഹൃദയമിടിപ്പായി അറിയപ്പെടുന്ന ശാന്തതയും സമാധാനവും നിറഞ്ഞ ഒരു ദിവ്യഭൂമിയിലേക്ക്, സമുദ്രനിരപ്പിൽ നിന്ന് 580 മീറ്റർ ഉയരത്തിൽ നിലകൊള്ളുന്ന ശത്രുഞ്ജയ കുന്ന്, ഏകദേശം 900 ജൈന ക്ഷേത്രങ്ങളുടെ അതുല്യ സമുച്ചയമാണ്. 1000 വർഷങ്ങൾക്കിടയിൽ ഭക്തിയാലും സമർപ്പണത്താലും തീർത്ത ഈ ദേവാലയങ്ങൾ വെറും ശില്പ സൗന്ദര്യത്തിന്റെ ഉദാഹരണങ്ങൾ മാത്രമല്ല, മനുഷ്യന്റെ ആത്മീയ അന്വേഷണത്തിന്റെ മഹത്തായ പ്രതീകങ്ങളാണ്. 3750 കൽപ്പടവുകൾ കയറി നഗ്നപാദരായി ഭക്തർ ഈ പുണ്യസ്ഥാനത്തെത്തുമ്പോൾ അവർ തേടുന്നത് ഒരു ക്ഷേത്രദർശനം മാത്രമല്ല, സ്വന്തം ഉള്ളിലെ അഹങ്കാരത്തെ കീഴടക്കിയുള്ള ആത്മശുദ്ധീകരണമാണ്. ശത്രുഞ്ജയ അഥവാ ശത്രുക്കളെ ജയിക്കൽ എന്ന പേര് പോലും നമ്മോട് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണെന്നുള്ള സത്യമാണ്. മാംസാഹാരത്തിന് പോലും നിരോധനമുള്ള ലോകത്തിലെ ആദ്യത്തെ 100% സസ്യാഹാര നഗരമായ പാലിത്താന വിശ്വാസത്തിന്റെ, അഹിംസയുടെ, ആത്മനിയന്ത്രണത്തിന്റെ അതുല്യ സന്ദേശമാണ് ലോകത്തിനു മുൻപിൽ വയ്ക്കുന്നത്. അങ്ങനെ ആത്മീയതയുടെ ഉയരങ്ങളിലേക്കും മനുഷ്യന്റെ ഉള്ളിലെ സമാധാന അന്വേഷണങ്ങളിലേക്കും നമ്മെ കൈപിടിച്ചുയർത്തുന്ന ഈ അത്ഭുത തീർത്ഥഭൂമിയായ പാലിത്താനയെക്കുറിച്ചാണ് ഇന്നത്തെ പൈതൃകം പരിപാടി. സ്നേഹപൂർവ്വം നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. ഗുജറാത്തിലെ പാലിത്താനയിൽ സ്ഥിതി ചെയ്യുന്ന ശത്രുഞ്ജയ കുന്ന് ജൈനമതത്തിലെ ഏറ്റവും പുണ്യ സ്ഥലങ്ങളിലൊന്നാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 580 മീറ്റർ ഉയരത്തിൽ നിലകൊള്ളുന്ന ഈ കുന്ന് 900+ ജൈന ക്ഷേത്രങ്ങളുടെ അതുല്യ സമുച്ചയമായാണ് അറിയപ്പെടുന്നത്. 1000 വർഷങ്ങളിലായി ഘട്ടംഘട്ടമായി നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയങ്ങൾ ഭക്തിയുടെയും ശില്പ സൗന്ദര്യത്തിന്റെയും എഞ്ചിനീയറിംഗ് മികവിന്റെയും അത്ഭുത സാക്ഷ്യങ്ങളാണ്. ഒരിക്കൽ ശത്രുഞ്ജയക്കുന്ന് സന്ദർശിച്ചവർ വീണ്ടും അവിടേക്ക് മടങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുമെന്നത് യാത്രയുടെ ആത്മീയ ആഴം വ്യക്തമാക്കുന്നു. ജൈന വിശ്വാസ പ്രകാരം കുന്നിലെ ക്ഷേത്രങ്ങൾ മാത്രമല്ല മുഴുവൻ മലയും പവിത്രമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ജൈന വിശ്വാസിയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ തീർത്ഥാടനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. കുന്നിൻ മുകളിലെ ക്ഷേത്രങ്ങളിലെത്താൻ ഏകദേശം 3750 കൽപ്പടവുകൾ കയറണം. ഈ കയറ്റം സാധാരണയായി 1.5 മണിക്കൂർ സമയമെടുക്കും. പ്രായമായവർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കുമായി കവണക്കസേരകളും ലഭ്യമാണ്. ജൈനാചാരങ്ങൾ അനുസരിച്ച് കയറുന്നവർ വഴിയിൽ ഭക്ഷണം കഴിക്കുകയോ കൊണ്ടുപോകുകയോ ചെയ്യരുത്. വൈകുന്നേരത്തിന് മുൻപ് മല ഇറങ്ങണമെന്നും വിശ്വാസമുണ്ട്. കാരണം രാത്രിയിൽ പവിത്ര മലയിൽ ആരും തുടരാൻ പാടില്ലെന്നാണ് ജൈനമത വിശ്വാസം. ജൈനമതത്തിലെ ആദ്യത്തെ തീർത്ഥങ്കരനായ ആദിനാഥൻ ഋഷഭനാഥൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ ദേവാലയ സമുച്ചയത്തിന്റെ പ്രധാന പ്രതിഷ്ഠയാണ്. അദ്ദേഹത്തിന്റെ ക്ഷേത്രം തീർത്ഥാടകരുടെ പ്രധാന ആകർഷണമാണ്. ശത്രുഞ്ജയ തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുമ്പ് ഭക്തർ ഉപവാസവും ആത്മീയ ശുദ്ധീകരണവും അനുഷ്ഠിക്കാറുണ്ട്. ജൈനമതത്തിലെ 24 തീർത്ഥങ്കരന്മാരിൽ 23 പേരും ഇവിടെ മോക്ഷം നേടിയതായി വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ശത്രുഞ്ജയ തീർത്ഥാടനം ആത്മമോചനത്തിലേക്കുള്ള ഒരു വിശുദ്ധ യാത്രയായാണ് കണക്കാക്കപ്പെടുന്നത്. പാലിത്താന ലോകത്തിലെ ആദ്യത്തെ 100% സസ്യാഹാര നഗരമായി അറിയപ്പെടുന്നു. ഇവിടെ മാംസം, മത്സ്യം, മുട്ട എന്നിവ ലഭ്യമല്ല. പൂർണമായും സാത്വിക ഭക്ഷണ രീതിയാണ് നഗരത്തിന്റെ പ്രത്യേകത. മഴക്കാലമായ 4 മാസങ്ങളിൽ ശത്രുഞ്ജയ തീർത്ഥാടനം നടക്കാറില്ല. ആ സമയത്ത് ജൈന സന്യാസിമാർ ചതുർമാസ്യം ആചരിച്ച് ഒരിടത്ത് താമസിക്കുകയും ധ്യാനം, മതപഠനം, പ്രഭാഷണം, ആത്മനിയന്ത്രണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ജീവജാലങ്ങൾക്ക് ഹാനി വരുത്താതിരിക്കലും ഈ ആചാരത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. ശത്രുഞ്ജയ എന്ന പദത്തിന്റെ അർത്ഥം ശത്രുക്കളെ ജയിക്കൽ എന്നാണ്. എന്നാൽ ഇവിടെ ശത്രു എന്നത് പുറത്തുള്ളവരല്ല, മനുഷ്യന്റെ ഉള്ളിലുള്ള അഹങ്കാരം, ആസക്തി, ദുർബലതകൾ എന്നിവയാണ്. ആത്മീയപരമായ ഈ യാത്ര മനുഷ്യനെ സ്വന്തം ഉള്ളിലേക്കാണ് നയിക്കുന്നത്. ബുദ്ധമതത്തെയും ഹിന്ദുമതത്തെയും പോലെ ജൈനമതവും ജനനം, മരണം, പുനർജന്മം എന്നിവയുടെ ചക്രത്തിൽ നിന്ന് മോചനം നേടുന്നതിനാണ് പ്രാധാന്യം നൽകുന്നത്. ആത്മീയ തീർത്ഥാടനങ്ങൾ ഈ മോക്ഷത്തിലേക്കുള്ള വഴിയെന്നാണ് ജൈന വിശ്വാസം. പാലിത്താനയിലെത്തുന്ന ഭക്തർ അതിരാവിലെ തന്നെ ശത്രുഞ്ജയ കുന്നിലേക്ക് കയറി തുടങ്ങും. ജയ്തലേദി, ശാന്തിനാഥ്, പുണ്ടരീക് സ്വാമി, ആദിനാഥ ക്ഷേത്രം തുടങ്ങി നിരവധി പുണ്യസ്ഥലങ്ങൾ അവർ സന്ദർശിക്കുന്നു. മലമുകളിൽ എത്തുമ്പോൾ അനുഭവപ്പെടുന്ന നിശബ്ദതയും ആത്മശാന്തിയും വാക്കുകൾക്കതീതമാണ്. അവിടെ എത്തുമ്പോൾ മനുഷ്യന്റെ ചിന്തകളും വികാരങ്ങളും മാറുന്നതുപോലെ തോന്നുമെന്ന് പലരും പറയുന്നു. ശത്രുഞ്ജയ കുന്നിലേക്കുള്ള പാത മുകളിലെത്തുമ്പോൾ രണ്ടായി വിഭജിക്കുന്നു. പ്രധാന കവാടമായ രാംബോളിലേക്കുള്ള വഴി ഒരു ഭാഗത്തേക്കും മനോഹരമായ ദൃശ്യങ്ങളിലേക്കുള്ള വഴി മറ്റൊരു ഭാഗത്തേക്കുമാണ് നയിക്കുന്നത്. ചൗമുഖ് ക്ഷേത്രം ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ നിർമ്മിതികളിലൊന്നാണ്. നാല് ദിശകളിലേക്ക് മുഖമുള്ള ആദിനാഥ പ്രതിഷ്ഠയും അതിമനോഹരമായ കൊത്തുപണികളും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ്. പല തീർത്ഥാടകരും പാലിത്താനയിലെ ധർമ്മശാലകളിൽ ദിവസങ്ങളോളം താമസിച്ച് പ്രദക്ഷിണങ്ങളും ഉപവാസങ്ങളും അനുഷ്ഠിക്കുന്നു. ചിലർ 99 പ്രദക്ഷിണങ്ങൾ പൂർത്തിയാക്കുന്ന നവാനുയാത്ര എന്ന കഠിനമായ ആത്മീയ അനുഷ്ഠാനവും നടത്താറുണ്ട്. ശത്രുഞ്ജയ കുന്നിന്റെ അടിവാരത്ത് തീർത്ഥാടകർക്കായി ധർമ്മശാലകളും ഹോട്ടലുകളും ലഭ്യമാണ്. കാർത്തിക പൂർണിമ മേളക്കാലത്ത് ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു. ഇത് ജൈനമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. പാലിത്താന ഒരു തീർത്ഥാടന കേന്ദ്രമല്ല, അത് ആത്മീയതയുടെയും സമാധാനത്തിന്റെയും ആത്മപരിവർത്തനത്തിന്റെയും പ്രതീകമാണ്. ശത്രുഞ്ജയയിലേക്കുള്ള ഈ യാത്ര മനുഷ്യനെ പുറം ലോകത്തിൽ നിന്ന് ഉള്ളിലേക്കുള്ള ഒരു വിശുദ്ധ യാത്രയിലേക്ക് നയിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, പാലിത്താനയിലെ ശത്രുഞ്ജയ കുന്നിലൂടെ നമ്മൾ നടത്തിയ ഈ ആത്മീയ യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ മനസ്സിൽ ശേഷിക്കുന്നത് ക്ഷേത്രങ്ങളുടെ ഭംഗി മാത്രമല്ല, മനുഷ്യന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ഒരു മഹത്തായ സന്ദേശമാണ്. ആയിരക്കണക്കിന് പടവുകൾ കയറുന്ന ഭക്തർ തേടുന്നത് ഒരു ദൈവദർശനം മാത്രമല്ല, ഉള്ളിലെ അഹങ്കാരത്തെയും ആസക്തികളെയും ഭയങ്ങളെയും അതിജീവിക്കുന്ന ഒരു ആത്മവിജയമാണ്. അതുകൊണ്ട് തന്നെ ശത്രുഞ്ജയ ഒരു മല മാത്രമല്ല, മനുഷ്യന്റെ ആത്മീയ ഉയർച്ചയുടെ പ്രതീകമാണ്. നിശബ്ദതയിൽ സംസാരിക്കുന്ന ക്ഷേത്രങ്ങൾ, അഹിംസയെ ജീവിതമാക്കിയൊരു നഗരം, ഉപവാസവും സംയമനവും കൊണ്ട് ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന വിശ്വാസം, ഇവയെല്ലാം ചേർന്നതാണ് പാലിത്താന എന്ന അത്ഭുതാനുഭവം. ജീവിതത്തിലെ ഏറ്റവും വലിയ യാത്ര പുറത്തേക്കല്ല, ഉള്ളിലേക്കാണെന്ന് ഈ തീർത്ഥാടനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ പൈതൃകം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു ചരിത്രവും സംസ്കാരവും ആത്മീയതയും നിറഞ്ഞ യാത്രയുമായി വീണ്ടും എത്തും. അതുവരെ സ്നേഹവും സമാധാനവും നിറഞ്ഞ നാളുകൾ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അവതരിപ്പിച്ചത് ശ്രീജ ലളിതാംബിക.
0: മഹത്തായ പൈതൃകങ്ങളിലൂടെ ഒരു യാത്ര.
2: എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.

0: ആണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഹൃദയത്തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ ഇത് എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: You're listening to Enter Radio 91.2.

യെസ് വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് ആർജെ നിധിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ ഗാനമഞ്ജരിയിലേക്ക് വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544 700 909. വേഗം തന്നെ വിളിച്ചോളൂ, നിങ്ങളുടെ കോളുകൾക്കായിട്ട് ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണ്.

അതെ, നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ വേഗം തന്നെ വിളിച്ച് ചോദിച്ചോളൂ ഗാനമഞ്ജരിയിലേക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ ഗാനമഞ്ജരിയിലേക്ക് വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. നമുക്ക് അവിടെ ഒരു മെസ്സേജ് ഉണ്ട്, കത്തി മൂവിയിലെ നീ ആരോ സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇത് എല്ലാ വിജയ് ഫാൻസിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ചോദിച്ചിരിക്കുന്നത് ഷിയാസ് കായംകുളമാണ്. അപ്പോൾ ഷിയാസ്, നമുക്ക് എല്ലാ വിജയ് ഫാൻസിനും വേണ്ടി നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അതോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജും ഉണ്ട്, ഗുഡ് ഈവനിംഗ് എന്റെ റേഡിയോ, എന്റെ റേഡിയോ ഗാനമഞ്ചരിയിൽ ദിവാലെ ഹിന്ദി സിനിമയിലെ ജീട്ടാത്ത ജിസ്കേലി എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. സൗഹൃദവാണി ഗ്രൂപ്പിലെ കൂട്ടുകാർക്കും സ്വപ്നകൂട ഗ്രൂപ്പിലെ കൂട്ടുകാർക്കും എന്റെ റേഡിയോ കൂട്ടുകാർക്കും സമർപ്പിച്ചുകൊണ്ട് കേൾപ്പിക്കുക. പി വി മുഹമ്മദ് വടക്കേ ഭാഗത്ത് നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാട്ട് രണ്ടും കേൾക്കാം.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: ഒവ്വൊരു കാതലും ഒവ്വൊരു കഥയായി, ഒവ്വൊരു നിനവായി താനിരിക്കരുത്. അൻപീൻ വായ്തൊടലില്ലാതെ ഇതേ ഒന്നും ഇല്ല അല്ലവാ. അന്ത കാതലിൽ ഇനിമയും വലിയും നമ്മുടെ മിക അഴകാകെ കൊണ്ടുവന്നത് താൻ തമിഴ് തിരയിൽ പാടലുകൾ. സിരിപ്പും വലിയും കാതലിൽ ഒവ്വൊരു തരുണവും ഇസയിലും വരികളിലും നം മനതിൽ ആഴമാകെ പതിച്ചുവിട്ടന. കാതലിൽ സിറിയ സിറിയ നിലവുകളോടും നികഴ്വുകളോടും ഐശ്വര്യയുടെ ഒവ്വൊരു സെവ്വായി വ്യാഴക്കിഴമയും 20:10 മറക്കാമൽ ട്യൂൺ ചെയ്യുക. എന്റെ റേഡിയോ 91.2.

0: നീ ഇതെന്ത് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? മസാലയും പിടിച്ചിട്ടില്ല, വെന്തതും ഇല്ല.
1: അയ്യോ, ഞാനിത് നല്ലോണം വേവിച്ചതാണല്ലോ, അത് വെന്തില്ലേ?
0: നീ വല്ല നൂഡിൽസ് വല്ല ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എന്ന് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി എന്റെ വയറും ചീത്തയാക്കും. ഒരു രുചിയില്ല, ഒരു മണവുമില്ല.
1: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനുണ്ടോ? എന്ന് ഓരോന്ന് ഇങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് എനിക്ക് മടുത്തു.
0: ഇനിയിപ്പോ നീ സങ്കടപ്പെട്ടൊന്നും കാര്യമൊന്നുമില്ല. നീ ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ.
1: റേഡിയോയോ? അതിപ്പോ എന്തിനാ?
0: എടി, ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് രുചിതാളം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നീ അത് കേട്ടിട്ട് അതേപോലെയൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് ഈ പരാതി ഉണ്ടാവത്തില്ല.
1: എന്നാ പിന്നെ ആ രുചിരഹസ്യം ഞാനും ഒന്ന് അറിയട്ടെ. ഇനി റേഡിയോ തന്നെ ശരണം.
0: രുചിതാളം എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ സ്വന്തം എന്റെ റേഡിയോ 91.2 ആദ്യ ഐശ്വര്യോടൊപ്പം.
2: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
3: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9876-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: 2014 എ ആർ മുരുകദാസ് സംവിധാനം ചെയ്ത നമ്മുടെ ഇളയ ദളപതി വിജയേണൻ അഭിനയിച്ച കത്തി എന്ന സിനിമയിലെ നല്ലൊരു പാട്ടാണ് നമ്മൾ കേട്ട് വന്നത്. അപ്പോൾ തുടർന്ന് നിങ്ങൾക്ക് ഇതേപോലെ നല്ല നല്ല പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. ഗാനമഞ്ചരിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. ഇപ്പൊ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം.
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്?
1: പുഷ്കരനാണ്.
0: ആ പുഷ്കരൻ ചേട്ടാ,
1: നിതിൻ മോനാണോ?
0: അതെ, നിതിൻ ആണ് സംസാരിക്കുന്നത്.
1: ഇന്ന് ഐശ്വര്യ മോളില്ല?
0: ഐശ്വര്യ മോളില്ല. ഏത് പാട്ടാ വേണ്ടേ? ആ പാട്ട് ഇന്ന് ആർക്ക് വേണ്ടിയാ ചേട്ടാ വെക്കണ്ടേ, വെച്ചിരേണ്ടത്?
1: ഡെഡിക്കേറ്റ്
0: ചെയ്യുന്നത്. ഓക്കെ ചേട്ടാ, എന്തായാലും ഉറപ്പായിട്ടും വെച്ചുതരാം കേട്ടോ. ഓക്കെ ചേട്ടാ, ഓക്കെ. ഇത് നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. നമസ്കാരം, ഗാനമഞ്ജരി ദാസേട്ടൻ പാടി ദേവി നീയൻ എന്ന ഗാനം വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. ഫിലിം മുത്തം മണിമുത്തം എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ജോഷി അംഗമാരി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചേട്ടന് വേണ്ടി നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: സാറിന്റെ മനോഹരമായുള്ള ഒരു അച്ഛനെ സ്നേഹിക്കുന്ന മകന്റെ കഥ പറയുന്ന ഒരു സിനിമയിലെ മനോഹരമായുള്ള ഒരു പാട്ടാണ് നമ്മൾ കേട്ടു വന്നത്. സൂര്യനായി തഴുകി ഉറക്കമുണർന്ന് എൻ്റെ അച്ഛനെയാണ് എനിക്കിഷ്ടമെന്ന പാട്ട്. അപ്പോൾ നമുക്ക് ആ പാട്ടിന്റെ കൂടെ തന്നെ നമ്മുടെ ഗാനമഞ്ചിലേക്ക് വീണ്ടും നമുക്ക് തിരിച്ചു പോകാം. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഗാനമഞ്ചിലൂടെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്: 9544-700-9902. അപ്പോൾ നമുക്ക് ഒരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം.
3: ഹലോ ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? സഹജേട്ടാ, പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷമായിട്ട് പോകുന്നു. ഓക്കെ, ഇനി ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ?
4: ആ,
3: ഓക്കെ, നല്ല മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. നമുക്ക് എന്തായാലും കേൾക്കാം കേട്ടോ ആ പാട്ട്.
4: ഓക്കെ
3: ഓക്കെ ചേട്ടാ. ഇത് നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് കൊണ്ട് ബന്ധുവാര് ശത്രുവാര് എന്ന ഗാനം വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ് സുനിൽ പള്ളിവൻ ചേട്ടൻ. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ടും ഇതിനോടൊപ്പം നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: സി ജെ അധികമൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഒരു പുലിയോടൊപ്പം അഭിനയിച്ച് നമ്മളെ വിസ്മയിപ്പിച്ച മമ്മൂക്കയുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു പടമായിരുന്നു മൃഗയ. ആ മൃഗയക്കകത്ത് ഒരു അടിപൊളി ഒരു പാട്ട് കേട്ടാണ് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുന്നത്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഇതേപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ ഗാനമഞ്ചരിയിലേക്ക് വിളിച്ചോളൂ. വിളിക്കണ നമ്പർ ഇതാണ്, 9544700092. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? സുനിലേട്ടൻ. എവിടുന്നാ വിളിക്കുന്നത്? പുതിയ ചായ കുടിച്ചോ സുനിലേട്ടാ? ഇങ്ങനെ ഇരിക്കാണ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ, കേൾക്കട്ടെ. ആണോ? എന്നാ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? തെന്മാൻ കുമ്പത്തിനത് ഏത് പാട്ട്? കള്ളിപ്പൂങ്കിലെ ഏതാ? എന്തേ മനസ്സിലൊരു നാണം, ആ പാട്ടാണോ? വാനം തെളിഞ്ഞു നിന്നാൽ ആ പാട്ടാണോ? ഓക്കെ, ആ പാട്ട് എന്തെങ്കിലും വെച്ചുതരാം കേട്ടോ. ഓക്കെ ചേട്ടാ. നമുക്ക് മറ്റൊരു മെസ്സേജും കൊണ്ട്, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷബാനയാണ്. അപ്പോൾ ഷബാന മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഇന്ന് എന്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്, അവൾക്ക് വേണ്ടി നല്ലൊരു പാട്ട് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനിയത്തിയുടെ പേര് സീമ എന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സീമയ്ക്ക് വേണ്ടി നല്ലൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: Thanks, Aliyah.
1: വരുമെന്നൊരു വാക്കോ കാത്തിരിക്കേണ്ടതില്ല എന്നൊരു വിലക്കോ നീ തന്നില്ല. പകരം തന്നുപോയത് പെയ്തു തോരാത്ത ഈ മൗനം മാത്രമാണ്. എന്നിട്ടും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുകയാണ് കാമ്പിശ്ശേരി മുക്കിൽ നിന്നും ശ്രുതിയാണ്. അപ്പോൾ ശ്രുതി കാത്തിരിക്കുന്ന ആൾ എത്രയും പെട്ടെന്ന് വന്നു ചേരട്ടെ എന്ന് നമുക്ക് പറയാം, പ്രാർത്ഥിക്കാം. അതെ, ഇപ്പോൾ നമ്മൾ തിരികെ വന്നിരിക്കുന്നത് എൻട്രോയിഡ് 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഇതുപോലെ നിങ്ങൾക്കും പറയാതെ പോയ അല്ലെ അറിയാതെ പോയ പ്രണയങ്ങളും അല്ലെങ്കിൽ വാക്കുകൾ തരാതെ പോയ ആൾക്കാരും കാണും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ മെസ്സേജ് അയക്കാം, പാട്ടുകൾ ചോദിക്കാം. അതിനായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544-7009-912. ഇപ്പം നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഹലോ
2: ഹലോ
1: ഹലോ നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്? അജിത ചേച്ചി, പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം?
2: നല്ല ഓണവേലൊക്കെ ഉണ്ട്.
1: ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ ഓണത്തിനേക്കുള്ള?
2: എനിക്ക് ഈ വർഷം ഓണം ഇല്ല.
1: അതെന്താ ഇല്ലാത്തെ?
2: അമ്മമ്മ
1: ഓ, അതുകൊണ്ട് ഈ പ്രാവശ്യം ഓണം ആഘോഷിക്കുന്നില്ലല്ലേ.
2: ഓക്കെ,
1: അപ്പോൾ ഇന്ന് ഏത് പാട്ടാ ചേച്ചിക്ക് വേണ്ട? ആണല്ലേ,
2: ഒരു മാസമേ ആവത്തുള്ളൂ.
1: ആ അപ്പോൾ ഇന്ന് ചേച്ചിക്ക് ഏത് പാട്ടാ ഇന്ന് വേണ്ടേ?
2: എനിക്ക് കാരുണ്യ സിനിമയെല്ലാം മാഞ്ഞു പോയതുണ്ട്.
1: മാഞ്ഞു പോയതെന്തേ? കാരുണ്യ സിനിമ. മറഞ്ഞു പോയതെന്തേ? ആ പാട്ട് വെച്ചേരാം കേട്ടോ. ഓക്കെ ശരി.
3: ചാത്തന്നൂരിൽ നിന്നും രാജീവേട്ടൻ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് നിതിൻ, എനിക്ക് കന്യാകുമാരിയിൽ നിന്നൊരു കവിത എന്ന പടത്തിലെ ദാസേട്ടൻ പാടിയ ചെമ്പകപ്പൂടും നിൻ എന്ന പാട്ടെന്ന് വെച്ചു തരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ രാജീവേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ട് നിന്നോടൊപ്പം കേട്ട് തിരിച്ചു വരാം.

0: സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
3: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. ഗാനമഞ്ജരിയിലേക്ക് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് വയ്ക്കാം. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544740092. ഇത് നമുക്ക് ഓൺലൈനായിട്ടും കേൾക്കാനൊക്കും കേട്ടോ. എൻ്റെ റേഡിയോ 91.2 എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ടും കേൾക്കാനൊക്കും. അപ്പോൾ വേഗം തന്നെ നിങ്ങൾ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാം, 9544740092. ഇപ്പം നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? നിസാമോന് വേണ്ടി. ആ നിസാമോന് വേണ്ടി വിളിക്കുന്ന ആള് പറയൂ, ഇന്ന് എന്താ, ഇന്ന് ഏത് പാട്ടാ ഇന്ന് ഗാനമഞ്ജരിയിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ശരിയാ, നീ കേട്ടത് ശരിയാ, ആ പാട്ടാണോ?
3: ആ
1: നിസാമോന് എവിടാ പഠിക്കുന്നെ, പഠിക്കുവാണോ നിസാമോൻ? യു കെ ജിയിലാ പഠിക്കുന്നുണ്ടോ നിസാമോൻ? ആണോ? ഓക്കെ. ഈ പാട്ട് ആർക്ക് വേണ്ടിയാ, മോന് കേൾക്കാൻ വേണ്ടിയാണോ ചോദിച്ചേ? ഓക്കെ, വെച്ച് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നിസാമോന് വേണ്ടി ആ പാട്ട് കേൾക്കാം. പക്ഷെ അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജും ഉണ്ട്. അനന്തഭദ്രം എന്ന സിനിമയിലെ നല്ലൊരു പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണെ കൃഷ്ണകുമാർ. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും ഇതിനോടൊപ്പം

ഒരു പച്ച കണ കിട്ടി ഏഴാക്കി ചിന്തി തോരൊറ്റാലും കെട്ടി.

പെണ്ണുച്ചൊരു പച്ച കണകിട്ടി ഏഴാക്കി ചിന്തി തോറൊറ്റാലും കെട്ടി.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: ണോ അവരെ കിട്ടാണെങ്കിൽ കൊടുത്തത് നമ്മൾ കണ്ട് വിചാരിക്കുക. അപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ.

നമ്മൾ നല്ല മനോഹരമായിട്ടുള്ള പാട്ടും ഡെഡിക്കേഷൻസും ഒക്കെ കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്ത്ര റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇതേപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട പാട്ടുകളും നിങ്ങളുടെ ഡെഡിക്കേഷൻസും ഒക്കെ നിങ്ങൾക്ക് വിളിച്ച് പറയാം. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544700902. ഇപ്പം നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഷാനവാസാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗ്രാമഫോൺ എന്ന സിനിമയിലെ വിളിച്ചതെന്തിന് എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ് ഷാനവാസ്. അപ്പോൾ ഷാനവാസിന് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം. പക്ഷേ അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജും ഉണ്ട്. ഹലോ ഗാനമഞ്ജരി, ഞാൻ ദേവനന്ദ. എനിക്ക് ആര് പറഞ്ഞു എന്ന സോങ് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനോടൊപ്പം നമുക്ക് ആ പാട്ടും കേട്ടിട്ട് തിരിച്ചു വരാം.

മാനസികമായോ വൈകാരികമായോ ആശയപരമായോ ഒക്കെ കംഫർട്ടബിളായിരിക്കാൻ കണക്റ്റായിരിക്കാൻ സാധിക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ എപ്പോഴും ഫ്രണ്ട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ന ഐഡന്റിറ്റി കൊടുക്കാറുള്ളത്. ഞാൻ പറയുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഫ്രണ്ട്സ് ആണെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ആ കാര്യം പറഞ്ഞോട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് നീന്തൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. പാർലമെന്റ് സമ്മേളനത്തിൽ അടുത്ത ആഴ്ച ബിൽ അവതരിപ്പിക്കും. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നിയമനിർമ്മാണം കാലതാമസം കൂടാതെ ഉറപ്പുവരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ബിൽ പാസാക്കുന്നതിന് ഒരുവിധ തടസ്സവും ഉണ്ടാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കേന്ദ്ര സർക്കാർ നിർണായക നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു.
1: തയ്യാറി ടൈമിംഗ് വഗര ഹം ബതായെങ്കിൽ ഹം തോ പ്രധാനമന്ത്രി ജി നെ കഹാ ഹൈ കി ഛാത്രോ കോ ലേക്കർ കേ ജോ ഹം ബിൽ ലാ രഹേ ഹൈ തോ ഉസ്മേ കോയി വിലംബ് നഹീ ഹോനാ ചാഹിയെ. ദേശ് ഭീ യേ ചാഹതേ ഹൈ ജോ പ്രധാനമന്ത്രി ജി നെ കഹാ ഹൈ ഇസ്മേ കോയി രുകാവത് പൈദാ കർനേ കേ ലിയേ കോയി ഹട്ടകണ്ഡേ അപ്നാനാ ഠീക് നഹീ ഹോഗാ. വി ആർ ടേക്കിംഗ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്സ് ഫോർ ദ ഫ്യൂച്ചർ ഓഫ് ദ സ്റ്റുഡന്റ്സ്.
0: സി ജെ പി പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദയും ജിതേന്ദ്രസിംഗും. പരീക്ഷാ രീതികളുടെ പരിഷ്കരണം സംബന്ധിച്ച സി ജെ പിയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും കേട്ടതായി ചർച്ചയ്ക്ക് ശേഷം ശ്രീ ജെ പി നദ്ദ പറഞ്ഞു. 3 നിർദ്ദേശങ്ങളാണ് സി ജെ പി മുന്നോട്ട് വച്ചതെന്നും നാളെ വീണ്ടും ചർച്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സി ജെ പി മുന്നോട്ട് വച്ച 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സി ജെ പി വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. തുടർന്ന് ഒന്നിലേറെ തവണ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചു എങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. തിങ്കളാഴ്ചയാണ് സഭ വീണ്ടും ചേരുക. കാർഗിൽ യുദ്ധത്തിൽ മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് പാർലമെന്റ് ഇന്ന് ആദരം അർപ്പിച്ചു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന്റെ ബഹിരാകാശ വ്യാവസായിക അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരത്ത് നടന്ന കൺസൾട്ടേഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ പ്രതിരോധ മേഖലകളിൽ കേരളത്തിനുള്ള വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി വിയൂർ സെൻട്രൽ ജയിലിൽ ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ സംഘടിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ട്രയൽ റൺ നേരിട്ടെത്തി വിലയിരുത്തി. ജയിൽ വകുപ്പ് മേധാവി എസ് ശ്രീജിത്ത് ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാളെ രാവിലെ 7 മണിയോടെ കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിൽ എത്തിക്കുന്നത്. സംസ്ഥാനത്ത് 4 ദിവസമായി നടന്ന ഓൺലൈൻ ടാക്സി സമരം ഭാഗികമായി അവസാനിപ്പിക്കുകയും സർവീസ് പുനരാരംഭിക്കുകയും ചെയ്തു. തൊഴിലാളികൾ ആവശ്യപ്പെട്ട നിരക്ക് വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകൾ ഉപയോഗിച്ചാണ് ഓൺലൈൻ ടാക്സികൾ ഓടിത്തുടങ്ങിയത്. എന്നാൽ ഊബർ കമ്പനിയുമായുള്ള നിസ്സഹകരണം തുടരുവാനാണ് തീരുമാനം. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB. ഉപയോഗം കൂടുതലുള്ള സമയങ്ങളിലായിരിക്കും നിയന്ത്രണം. ഇന്നലെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നില്ലെന്നും KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ബഹുനില മന്ദിരം അടിയന്തരമായി തുറന്നു നൽകണമെന്ന് നിർദ്ദേശം നൽകി മന്ത്രി K. മുരളീധരൻ. എല്ലാ ജോലികളും സെപ്റ്റംബർ 30 പൂർത്തിയാക്കി കെട്ടിടം RCCക്ക് കൈമാറണം എന്നാണ് സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധിച്ച ശേഷം മന്ത്രി കരാറുകാർക്ക് നിർദ്ദേശം നൽകിയത്. തൃശൂർ പീച്ചിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും അസാധാരണ ശബ്ദവും മുഴക്കവും ഉണ്ടായതിനെ തുടർന്ന് വിള്ളലുകൾ ഉണ്ടായ വീടുകൾ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ചു. വിള്ളൽ സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിട്ടുള്ളതായി ജില്ലാ കളക്ടർ അറിയിച്ചു. തുടർച്ചയായി ചലനം ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കുവാനാവശ്യപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് കളക്ടർ അറിയിച്ചു. ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ യന്ത്രവൽകൃത യാനങ്ങളുടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപടികൾ കൊല്ലത്ത് പൂർത്തിയായി. 52 ദിവസത്തെ നിരോധനം ഈ മാസം 31 അവസാനിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ്ലാൽ.
3: യാനങ്ങളുടെ നിലവിലെ സ്ഥിതി പരിശോധിച്ച് വിവരങ്ങൾ പുതുക്കണമെന്ന കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന. ട്രോളിംഗ് ബോട്ടുകൾ കെട്ടിയിരിക്കുന്ന കടവുകളിലെത്തി ഫിഷറീസ് ഉദ്യോഗസ്ഥർ ബോട്ടുകളിൽ പരിശോധന നടത്തി. 60 140 ഉദ്യോഗസ്ഥർ കാവനാട് മുതൽ അഴീക്കൽ വരെ 45 കടവുകളിലെ 1000 യാനങ്ങൾ പരിശോധിച്ചു. രജിസ്ട്രേഷൻ, ലൈസൻസ് വിവരങ്ങൾ, യാനങ്ങളുടെ നിലവിലെ സ്ഥിതി, കളർ കോഡിംഗ് എന്നിവയാണ് പരിശോധിക്കുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കുന്ന യാനങ്ങളിൽ ഉദ്യോഗസ്ഥർ സ്റ്റിക്കർ പതിച്ചു.
0: സംസ്ഥാനത്തെ ബാങ്കുകളുടെ ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ 5 സ്ഥാനത്തെത്തി കേരള ബാങ്ക്. വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾക്കായി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്ന പദ്ധതിക്ക് ബാങ്ക് തുടക്കം കുറിച്ചതായി ബാങ്ക് പ്രസിഡന്റ് പി മോഹനൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. നോർക്കയുമായി സഹകരിച്ച് കോഴിക്കോട് പ്രവാസി സംഗമവും സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ച് ഐടി മീറ്റും കോട്ടയത്ത് കർഷക സംഗമവും നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. കെടിഡിസിയുടെ പേരും ലോഗോയും ദുരുപയോഗം ചെയ്ത് തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ഔദ്യോഗിക വെബ്സൈറ്റുമായി സാമ്യമുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സ്കോട്ട്ലന്റിലെ ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 50 ബാക്ക് സ്ട്രോക്ക് നീന്തലിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിൽ പ്രവേശിച്ചു. ഹീറ്റ്സിൽ 25.52 സെക്കൻഡ് സമയം കുറിച്ചാണ് നടരാജ് യോഗ്യത നേടിയത്. സെമിഫൈനൽ ഇന്ന് രാത്രി നടക്കും. പുരുഷന്മാരുടെ 100 ഫ്രീ സ്റ്റൈൽ പാരാ സ്വിമ്മിംഗിൽ രവിവീര വെങ്കട് ബുഡിഗിനെയും അലി ഇമാമും ഫൈനലിൽ യോഗ്യത നേടി. 65 സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തൃശൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. തൃശൂർ മേയർ നിജി ജസ്റ്റിൻ, പ്രശസ്ത ഫുട്ബോൾ താരം IM വിജയൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. ജൂലൈ 28 വരെ രാവിലെ 7 മുതൽ വൈകിട്ട് 5 മത്സരങ്ങൾ നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: ലോകമെമ്പാടും നിറഞ്ഞ ഫുട്ബോൾ ആവേശം കേരളവും പൂർണ്ണമായും നെഞ്ചിലേറ്റിയെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നാടിന്റെ ഓരോ കോണിലും ലോകകപ്പ് നേരിട്ട് നടക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന ആവേശമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുസമൂഹത്തിലെയും കുട്ടികളിലെയും ഫുട്ബോൾ താൽപര്യത്തെ മുൻനിർത്തി വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച 1 മില്യൺ തൂഫാൻ ഗോൾ പദ്ധതി വൻ വിജയമായതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ സംസ്ഥാനത്തിന്റെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 15 ബോയ്സ്, 17 ഗേൾസ് സ്കൂൾ ടീമുകളാണ് മത്സരിക്കുന്നത്.
0: പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് നീന്തൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:00.

0: നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം. രാമന്റെ അയനകഥ നമ്മളിങ്ങനെ കേൾക്കുകയാണല്ലേ. ഭരതനും ശത്രുഘ്നനും അമ്മമാരും വന്ന് മടങ്ങിയ ശേഷം ചിത്രകൂടത്തിൽ ഏറെക്കാലം തുടരുവാൻ രാമൻ ആഗ്രഹിച്ചിരുന്നില്ല. രാക്ഷസന്മാരുടെ പലവിധ ആക്രമണങ്ങളിൽ മനം നൊന്ത് ഘരൻ എന്ന രാക്ഷസന്റെ ആക്രമം ഏതു നിമിഷവും ഉണ്ടാകാമെന്ന ഭയത്തിലും മറ്റു താപസന്മാർ അപ്പോഴേക്കും ചിത്രകൂടം വെടിഞ്ഞിരുന്നു. അല്പം വൈകിയാണെങ്കിലും രാമനും തീരുമാനിച്ചു ചിത്രകൂടം ഉപേക്ഷിക്കുവാനായിട്ട്. ഘരൻ എന്ന രാക്ഷസന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ ഘരൻ എന്ന രാക്ഷസൻ ആരാണെന്നറിയാമോ? ദശമുഖ രാവണന്റെ സഹോദരനാണ്. മനുഷ്യനെ പച്ചയ്ക്ക് തിന്നുന്ന ഭീകരനാണ് ഘരൻ. ഘരന്റെ അനുയായികളും ചിത്രകൂടത്തിലുണ്ട്. രാമായണ കഥയിൽ രാവണന്റെ പങ്ക് ചെറുതൊന്നുമല്ല. അപ്പോൾ ഇന്ന് മുതൽ രാമായണ കഥയിൽ ആരാണ് രാവണനെന്നും എന്താണ് രാവണന്റെ ഉദ്ദേശമെന്നും ഒക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് രാവണനും രാവണന്റെ അമ്മയും തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണം ഒന്ന് കേട്ടാലോ? അതിലേക്ക് കടക്കാം.
1: രാവണ, ഇവിടെ വരൂ. ഈ അമ്മയ്ക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്.
2: പറയൂ അമ്മേ.
1: ആദ്യം നമ്മൾ ലങ്കയിലായിരുന്നു താമസം. മഹാവിഷ്ണു അവിടെ നിന്നും ഓടിച്ചു. അങ്ങനെ പാതാളത്തിൽ അഭയം തേടി അച്ഛന്റെ കൂടെ ഭൂമിയിലേക്ക് വന്ന ഞാൻ മഹർഷിയെ കണ്ടു. കല്യാണവും കഴിഞ്ഞു. നിന്റെ അച്ഛന് ആദ്യ വിവാഹത്തിലുള്ള മകനാണ് വൈശ്രവണൻ.
2: അമ്മേ, ഇതൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ. ഇപ്പൊ ഇതൊക്കെ അമ്മ വീണ്ടും എന്തിനെന്നോട് പറയുന്നു?
1: മകനെ, ഇന്ന് ലങ്കയിലെ രാജാവ് വൈശ്രവണനാണ്. പണം, പദവി, പുഷ്പക വിമാനം എല്ലാം അവന്. എന്റെ മക്കൾ ഇപ്പോഴും ഈ കാട്ടിലൂടെ അലഞ്ഞു നടക്കുന്നു.
2: അമ്മേ, നോക്കിക്കൊള്ളൂ, ഞാൻ വൈശ്രവണനേക്കാൾ കേമനാകും. ഞാൻ തപസ്യയായി ഗോകർണത്തേക്ക് പോവുകയാണ്. ഞാൻ സർവശക്തനായി തിരികെ വരൂ അമ്മേ.
1: മകനെ, നന്നായി വരട്ടെ.
2: ഓം ബ്രഹ്മദേവായ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. ഓരോ തലയും അറുത്ത് ആയിരം കൊല്ലങ്ങളായി ഞാൻ തപസ് ചെയ്യുന്നു. എന്നിട്ടും ബ്രഹ്മദേവ, ബ്രഹ്മദേവ എത്തിയില്ലല്ലോ അങ്ങ്. ഇതാ ഞാൻ എന്റെ അവസാനത്തെ തലയും അറുത്ത് ഹോമിക്കുന്നു. സർവ്വതും നശിക്കട്ടെ.
3: ഇനി തലയറുക്കരുത്. സാക്ഷാൽ ബ്രഹ്മാവാണ്. എന്തു തന്നാലും മതിയാകില്ല നിന്റെ ഈ ഭക്തിക്ക്. രാവണ, ഇഷ്ടമുള്ള വരം ചോദിക്കൂ.
2: ദേവൻ, ഗന്ധർവൻ, യക്ഷൻ, കിന്നരൻ ആരുടെ കൈയാലും മരിച്ചുകൂടാ. എനിക്ക് വെറും പുഴുവായ മനുഷ്യന്റെ കൈയാലൊഴികെ.
3: രാവണ, ആ വരം നിനക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു.
2: രാവണൻ ഈ ലോകം കീഴടക്കാൻ പോകുന്നു.
0: കേട്ടില്ലേ രാവണന്റെ അട്ടഹാസം? വരങ്ങളുടെ മാഹാത്മ്യം പോലും മറന്ന് രാവണൻ അട്ടഹസിക്കുന്നു. വൈശ്രവണനെ തോൽപ്പിച്ച് ലങ്ക കീഴടക്കി. പിന്നീട് രാവണന്റെ ആഗ്രഹം ഈ മൂന്ന് ലോകങ്ങളും കീഴ്പ്പെടുത്തുക എന്നതാണ്. ഒടുവിൽ മണ്ഡോദരിയെ വിവാഹം കഴിച്ചു. മേഘനാഥൻ എന്ന പുത്രനുമുണ്ടായി. കൈലാസമാകെ ഇളക്കി മറിച്ചു. ശിവനിൽ നിന്നും ചന്ദ്രഹാസം നേടി. ഏവരുടെയും ശാപങ്ങൾ വാരിക്കൂട്ടി രാവണൻ അങ്ങനെ പുഷ്പക വിമാനത്തിൽ യാത്ര തുടരുകയാണ്. അഹങ്കാരം ആപത്താണെന്ന് രാവണന്റെ ജീവിതകഥ നമ്മളെ പഠിപ്പിക്കും. രാമായണ സന്ധ്യയില് കഥയുടെ കൂടുതൽ ഭാഗങ്ങളൊക്കെ നമുക്ക് കേൾക്കാം അടുത്ത ദിവസം ഇതേ സമയം. രാമായണ സന്ധ്യയിൽ രാമായണ കഥയുടെ ഭാഗങ്ങൾ പറഞ്ഞ് കൂടെയുണ്ടായിരുന്നത് ഞാൻ സ്വാതി ആചാര്യ. കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷം.

0: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: You and Radio 91.2.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: ഒരാൾ തള്ളിക്കളയുന്നതുകൊണ്ട്, ഒരാൾ ഉപേക്ഷിക്കുന്നതുകൊണ്ട്, ഒരാൾ ഇറക്കി വിടുന്നതുകൊണ്ട്, ഒരാൾ പരിഹസിക്കുന്നതുകൊണ്ട് ഒരാളുടെ സ്വപ്നത്തിന് വിലയില്ലാത്തതല്ല. സ്വയം തിരിച്ചറിയുന്ന സത്യങ്ങൾ, സ്വയം മനസ്സിലാക്കുന്ന മൂല്യം, അതിനുവേണ്ടി അവസാന നിമിഷം വരെ പൊരുതുക എന്നത് മനുഷ്യജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. എട്ടാമത്തെ തവണ നിങ്ങൾക്ക് എഴുന്നേക്കണമെങ്കിൽ ഏഴു തവണ നിങ്ങൾ വീണേ മതിയാവൂ. മൂന്ന് തവണ വീണപ്പോഴേ നിങ്ങൾ മതിയാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പിന്നീട് എഴുന്നേക്കാൻ കഴിയും? കാരണം എട്ടാമത്തെ ഊഴമാണ് നിങ്ങൾക്ക് എഴുന്നേൽക്കാനായി വിധിയും വിശ്വാസവും അല്ലെങ്കിൽ പ്രകൃതിയും ഒരുക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് എട്ടാമത്തെ തവണ എഴുന്നേക്കാനായി ഏഴ് തവണയും നിങ്ങൾ വീഴണം. മനോഹരമായ പല നോവലുകളും പല തവണ അതിന്റെ പ്രസാധകർ മടക്കി അയച്ചതിനു ശേഷമാണ് പിന്നീട് വിശ്വവിഖ്യാതമായ സാഹിത്യകൃതികളായി പരിണമിച്ചത്. അതുപോലെ പല കണ്ടുപിടുത്തങ്ങളും നടത്താനായി ശാസ്ത്രജ്ഞന്മാർ അനുഭവിച്ച ത്യാഗം, അതിനുവേണ്ടി ധനസമാഹരണത്തിന് സൗകര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട പ്രയാസങ്ങൾ, ഇതൊക്കെ സമാനതകളില്ലാത്തതായിരുന്നു. അതിന്റെയൊക്കെ പാതി വഴിയിൽ അവരുപേക്ഷിച്ചിരുന്നുവെങ്കിൽ നാം ഇന്ന് അനുഭവിക്കുന്ന പല വൈജ്ഞാനിക ചിന്തകളും അതുപോലെ നേട്ടങ്ങളും ഒന്നും അനുഭവിക്കുവാനാവുമായിരുന്നില്ല. അതുകൊണ്ട് എപ്പോഴും മറന്നുപോകരുത്, നമ്മുടെ ബാക്കപ്പ് ഊർജസ്വലമായിരിക്കണം. നമ്മുടെ ഉള്ളിലുള്ള ബാക്കപ്പ് ഒരിക്കലും തളർന്നു പോകരുത്. വീഴും തോറും എഴുന്നേൽക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അടിക്കും തോറും ആ അടിയുടെ വേദനയിൽ പുളഞ്ഞു പോകുമെങ്കിലും ആ പുളച്ചിലിന്റെ ആയുസ് നിമിഷം മാത്രമാക്കി ചാടി എഴുന്നേറ്റ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്കും നമ്മുടെ ലക്ഷ്യത്തിലേക്കും വളരെ വ്യഗ്രതയോടെ നടന്നു നീങ്ങാനാകണം. കാരണം വിജയം അവിടെയാണ് കാത്തിരിക്കുന്നത്. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
3: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.